0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 സെപ്റ്റംബർ 23 ബുധനാഴ്ച. കൊലവർഷം 1202 കന്നിമാസം 7 തിരുവോണം നക്ഷത്രം. ചാർലി ചാപ്ലിൻ പറഞ്ഞ ഒരു വാചകം പറഞ്ഞുതരട്ടെ. ചിരിക്കാത്ത ഓരോ ദിവസവും പാഴായിപ്പോയ ഒരു ദിവസമാണ്. ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആസ്വദിക്കാനും ഒരു നിമിഷം മനസ്സ് തുറന്ന് ചിരിക്കാനും നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ചിരി ചിലപ്പോൾ ചുറ്റുമുള്ള ഒട്ടേറെ പേരുടെ സങ്കടങ്ങൾക്കുള്ള മരുന്നായി മാറും. എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാലും ആ ഒരു പുഞ്ചിരി മുഖത്ത് നിന്ന് മറയാതിരിക്കട്ടെ, മായാതിരിക്കട്ടെ. ഈ ദിനം ചിരിയോടെ വരവേൽക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഒരിക്കലും താക്കോലുകൾ ഇല്ലാതെ പൂട്ടുകൾ മാത്രമായി നിർമ്മിക്കാറില്ല. അതുപോലെ പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിധിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എത്താറുമില്ല. ക്ഷമയാണ് പ്രതിസന്ധികളാകുന്ന പൂട്ടുകൾ തുറക്കുന്നതിനുള്ള താക്കോൽ. ആത്മസംയമനത്തോടെ, ആത്മവിശ്വാസത്തോടെ സാഹചര്യങ്ങളെ നേരിടുക. അങ്ങനെ ചെയ്താൽ ഏതു കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. നാം തന്നെ നമ്മളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതിരിക്കുകയും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മെ പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാരണം. ഇത് വ്യക്തിപരവും തൊഴിൽപരവുമായ പരാജയങ്ങൾക്ക് കാരണമാകുന്നു. സ്വയം അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇതിനുള്ള മാർഗം. നിങ്ങളെ തന്നെ അറിയാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. തോമസ് ഒപ്പോങ്കിന്റെ വാക്കുകളാണിത്. ഘാന മിലിട്ടറി ആംഡ് ഫോഴ്സസ് മിലിട്ടറി ഓഫീസറായിരുന്നു അദ്ദേഹം. തുടക്കകാലത്തെ പരാജയങ്ങൾക്കും തിരിച്ചടികൾക്കും ശേഷം പിന്നീട് ഉണർന്ന് പ്രവർത്തിച്ച് വൻ വിജയം നേടിയ ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. APJ അബ്ദുൽ കലാംജി, കിരൺ മസുംദാർ ഷാ, അമിതാഭ് ബച്ചൻ, JK റോളിംഗ്, അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാം. SLV-3 ലോഞ്ച് എന്ന തന്റെ ആദ്യത്തെ മേജർ ISRO പ്രോജക്ടിന്റെ പരാജയത്തിനു ശേഷം കേവലം ഒരു വർഷത്തിനു ശേഷം അദ്ദേഹം തന്റെ ടീമിനെ നയിച്ച് വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കി. 1978 ബൈക്കോണിന്റെ സ്ഥാപകനായ കിരൺ മജുംദാർ ഷോയ്ക്ക് പ്രാരംഭകാലത്ത് ബാങ്ക് ലോൺ ലഭിക്കാൻ പോലും ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു. പ്രശസ്ത സിനിമാ താരമായ അമിതാഭ് ബച്ചന് തുടക്കകാലത്ത് നിരവധി തവണ അവഗണന നേരിടേണ്ടി വന്നു. ഹാരി പോട്ടർ നോവലുകളിലൂടെ വിശ്വപ്രസിദ്ധി നേടിയ JK റോളിംഗ് അദ്ദേഹത്തിന് ഒരു പ്രസാധകനെ ലഭിക്കുന്നതിനു മുമ്പ് ഒരു ഡസൻ പ്രാവശ്യമെങ്കിലും പരാജയം നേരിടേണ്ടി വന്നു. ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാവണമെന്നില്ല, മറിച്ച് അപ്രതീക്ഷിതമായി നമുക്ക് മുന്നിലേക്കെത്തുന്ന നിമിഷങ്ങളിൽ വീഴ്ചകളും ഉണ്ടാവാം, അത് സ്വാഭാവികമാണ്. അതുപോലെ വിജയങ്ങളും ഉണ്ടാകാം. വീഴ്ചകൾ സംഭവിക്കുമ്പോൾ തളരരുത്. എന്തുകൊണ്ടെന്നാൽ ഓരോ വീഴ്ചയും നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കാം എന്നായിരിക്കും. വളരെ മനോഹരമായ ഈ ഗാനത്തിൻ്റെ വരികൾക്ക് നമുക്ക് കാതോർക്കാം.

0: ശുഭാപ്തി വിശ്വാസം കൈവിടാതെ നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അതിനായി പ്രയത്നിക്കാം.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 23-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. സൗരയുദ്ധത്തിലെ 8-ാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജോഹാൻ ഗോഡ്ഫ്രൈഡ് ഗാലെ കണ്ടെത്തിയത് 1846 സെപ്റ്റംബർ 23-ാണ്. ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ ഉർബെയിനിലെ വെറിയർ നടത്തിയ ശുദ്ധമായ ഗണിതശാസ്ത്ര കണക്കുകൂട്ടലുകളുടെയും പ്രവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ദൂരദർശനയിലൂടെ ഗ്രഹത്തെ കണ്ടെത്തുകയായിരുന്നു. ഗണിതശാസ്ത്രത്തിന്റെ കൃത്യത തെളിയിച്ച ശാസ്ത്രചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഇത്. ബദരരുടെയും മൂഗരുടെയും മനുഷ്യാവകാശങ്ങളും ആശയവിനിമയ സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 23 അന്താരാഷ്ട്ര ആംഗ്യ ഭാഷാ ദിനമായി ആചരിക്കുന്നു. 1951 റോമിൽ വെച്ച് വേൾഡ് ഫെഡറേഷൻ ഓഫ് ദി ഡെഫ് രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായാണ് ഐക്യരാഷ്ട്രസഭ 2018 മുതൽ ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. നജ്ദ് ഹിജാസ് പ്രവിശ്യകളെ സംയോജിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന് സൗദി അറേബ്യൻ രാജ്യമെന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്തുകൊണ്ട് അബ്ദുൽ അസീസ് ഇബ്നു സൌദ് പ്രഖ്യാപനം നടത്തിയത് 1932 സെപ്റ്റംബർ 23-ാണ്. സൗദി അറേബ്യൻ ചരിത്രത്തിലെ ഈ നിർണായക ഈ ദിനം രാജ്യത്തിന്റെ ദേശീയ ദിനമായി വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. 1-ാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇസ്രയേലിലെ ഹൈഫ നഗരം ഇന്ത്യൻ കുതിരപ്പടയാളികൾ ധീരമായി പോരാടി മോചിപ്പിച്ചത് 1918 സെപ്റ്റംബർ 23-ാണ്. മൈസൂർ ലാൻസേഴ്സിലെ ക്യാപ്റ്റൻ അമൻ സിംഗ് ബഹാദൂർ, മേജർ ദൽപത് സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഈ കുതിരപ്പട ആക്രമം സൈനിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വിജയമാണ്. ഇന്ത്യൻ സൈന്യം എല്ലാ വർഷവും സെപ്റ്റംബർ 23 ഹൈഫ ദിനമായി ആചരിക്കുന്നു. ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയും രാഷ്ട്രകവി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുമായ രാംതാരി സിംഗ് ദിനകർ ജനിച്ചത് 1908 സെപ്റ്റംബർ 23-ാണ്. ബീഹാറിലെ ബഗുസരായിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ദേശഭക്തി കവിതകളും സാഹിത്യകൃതികളും സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങൾക്ക് വലിയ ആവേശം പകർന്നു. അദ്ദേഹത്തിന്റെ ഉർവശി എന്ന കാവ്യഗ്രന്ഥത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായി സൂര്യൻ വരുന്ന പ്രതിഭാസമായ ശരത്കാല വിഷുവം സാധാരണയായി സംഭവിക്കുന്നത് സെപ്റ്റംബർ 22 അല്ലെങ്കിൽ 23-ാണ്. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാവും പകലും തുല്യ ദൈർഘ്യമുള്ളവയായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലത്തിന്റെ ഔദ്യോഗിക തുടക്കമായി ഈ ദിനം കണക്കാക്കപ്പെടുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തനതായ ശബ്ദഗംഭീരമായ സംഭാഷണ ശൈലി കൊണ്ടും ഗാംഭീര്യമുള്ള ഭാവപ്രകടനങ്ങൾ കൊണ്ടും അരനൂറ്റാണ്ടിലധികം മലയാള സിനിമയെ ധന്യമാക്കിയ മഹാനടൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ ഇങ്ങ് ആധുനിക സിനിമ വരെ മലയാള ചലച്ചിത്ര ശാഖയുടെ വളർച്ചയ്ക്ക് സാക്ഷിയാവുകയും പങ്കാളിയാവുകയും ചെയ്ത അപൂർവ പ്രതിഭ. ഇന്ന് സെപ്റ്റംബർ 23 മലയാളത്തിന്റെ കാരണവർ പ്രശസ്ത നടൻ മധുവിന്റെ ജന്മദിനം. 1933 സെപ്റ്റംബർ 23 തിരുവനന്തപുരത്താണ് മാധവൻ നായർ എന്ന മധു ജനിച്ചത്. നാഗർകോവിൽ ഹിന്ദു കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കവേ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന് അഭിനയം പഠിച്ചു. 1963 NN പിഷാരടി സംവിധാനം ചെയ്ത നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. തുടർന്ന് മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായ ചെമ്മീൻ എന്ന ചിത്രത്തിലെ പരീക്കുട്ടി എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം പ്രേക്ഷകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. ഭാർഗവീ നിലയം, ഓളവും തീരവും, തുലാഭാരം, സ്വയംവരം, ആഭിജാത്യം, ഉമ്മാച്ചു തുടങ്ങി 600-ലധികം ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. അഭിനയത്തിന് പുറമെ സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു. പ്രിയ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഉമാ സ്റ്റുഡിയോ എന്ന പേരിൽ സ്വന്തമായി സ്റ്റുഡിയോ സ്ഥാപിച്ചും അദ്ദേഹം ചലച്ചിത്ര മേഖലയ്ക്ക് സംഭാവന നൽകി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ മാനിച്ച് 2013 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. കൂടാതെ JC ഡാനിയൽ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടനവധി ആദരവുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 6 പതിറ്റാണ്ടുകാലം തന്റെ അഭിനയ വ്യക്തിത്വം കൊണ്ട് മലയാള സിനിമയെ നയിച്ച ബഹുമാനപ്പെട്ട നടൻ മധുവിന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേർന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: info@7.
4: നമസ്കാരം. info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. വിമുക്ത ഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി സർട്ടിഫിക്കറ്റ് കോഴ്സിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആൻഡ് ഹാർഡ്വെയർ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബറിൽ കോഴ്സ് ആരംഭിക്കും. വിവരങ്ങൾ എല്ലാ സൈനികക്ഷേമ ഓഫീസിലും ലഭിക്കും. ഫോൺ 04912971633. മലമ്പുഴ ഗവൺമെന്റ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 24-25 തീയതികളിൽ പശു വളർത്തൽ എന്ന വിഷയത്തിൽ ദ്വിദിന സൌജന്യ പരിശീലനം നൽകും. പങ്കെടുക്കുന്നതിന് 04912815454 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. 04912815454. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ജില്ലാ കാര്യാലയം വഴി പാലക്കാട്, ചിറ്റൂർ, മണ്ണാർക്കാട്, അട്ടപ്പാടി താലൂക്കുകളിൽപ്പെട്ട OBC മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കായി വിവിധ വായ്പാ പദ്ധതികളിൽ അപേക്ഷ ക്ഷണിച്ചു. സ്വയം തൊഴിൽ, പ്രവർത്തന മൂലധനം, ബിസിനസ് ഡെവലപ്മെന്റ്, പ്രിയദർശിനി സ്വയം തൊഴിൽ, പ്രവാസി സുരക്ഷാ സ്റ്റാർട്ടപ്പ്, പുനർജനി, സുവർണശ്രീ, എന്റെ വീട്, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ വായ്പ, പെൺകുട്ടികളുടെ വിവാഹ ധനസഹായം, സ്വസ്ഥ ഗൃഹഭവന പുനരുദ്ധാരണം, വാഹന വായ്പ, വ്യക്തിഗത വായ്പ, സർവീസിൽ നിന്ന് വിരമിച്ചവർക്ക് ജീവൻധാര, സീനിയർ സെക്യൂർ വായ്പ തുടങ്ങിയവയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. കുടുംബശ്രീ, CDS വഴി OBC മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട അംഗങ്ങൾ കൂടുതലുള്ള വനിതാ അയൽക്കൂട്ടങ്ങൾക്കായി ഒരു CDSന് 3 കോടി രൂപ വരെ അനുവദിക്കുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പയ്ക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ യാക്കര റെയിൽവേ ഗേറ്റിന് സമീപം KTV ടവേഴ്സിൽ പ്രവർത്തിക്കുന്ന ഓഫീസിൽ ലഭിക്കും. പാലക്കാട് സർക്കാർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ കരാറടിസ്ഥാനത്തിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് കൂടിക്കാഴ്ച നടത്തും. യോഗ്യത: മെഡിക്കൽ ഡോക്യുമെന്റേഷനിൽ ബിരുദം, അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഡിപ്ലോമ. ഇവരുടെ അഭാവത്തിൽ +2 മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതിനുള്ള 1 വർഷത്തെ പരിശീലനമുള്ളവരെയും പരിഗണിക്കും. കൂടിക്കാഴ്ച സെപ്റ്റംബർ 26 രാവിലെ 9:30 നടക്കും. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 26 രാവിലെ 11:30 നടക്കും. യോഗ്യത: +2 PGDCA. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ഇരു തസ്തികകളുടെയും പ്രായപരിധി 20 മുതൽ 40 വയസ്സ് വരെ. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സൂപ്രണ്ടിന്റെ ചേംബറിൽ ഹാജരാകണം. നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ വിളവെടുത്ത കാപ്പിക്കുരു ലേലം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ഒക്ടോബർ 1 വൈകിട്ട് 3 വരെ സമർപ്പിക്കാം. ഫോൺ 9383471482. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, ഹിന്ദി, കാറ്റഗറി നമ്പർ 562/2021 തസ്തികയിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയായതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. വിവിധ കാരണങ്ങളാൽ 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. കൃഷിയറിവും കാർഷിക സംസ്കാരവും പുതുതലമുറയിലേക്ക് പകരുകയും ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കതിര് കാർഷിക ക്ലബ് പദ്ധതിയുടെ ഔദ്യോഗിക ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് ലോഗോ ഡിസൈനുകൾ ക്ഷണിച്ചു. കൃഷിയെ പാഠപുസ്തകത്തിലെ അറിവിൽ മാത്രം ഒതുക്കാതെ മണ്ണ്, കൃഷി, ഭക്ഷണം, പ്രകൃതി, കർഷകൻ എന്നിവ തമ്മിലുള്ള ബന്ധം കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രായോഗിക കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിനുമുള്ള അവസരമൊരുക്കുകയാണ് കതിര് കാർഷിക ക്ലബുകളുടെ ലക്ഷ്യം. ഈ ആശയവും പദ്ധതിയുടെ ദർശനവും പ്രതിഫലിപ്പിക്കുന്ന ലോഗോ വിദ്യാർത്ഥികൾ തന്നെ രൂപകൽപ്പന ചെയ്യുന്നതിനാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ലോഗോ കൈകൊണ്ടോ ഡിജിറ്റൽ രീതിയിലോ തയ്യാറാക്കാം. കൈകൊണ്ട് തയ്യാറാക്കുന്ന ലോഗോ A4 വലുപ്പത്തിലുള്ള ഷീറ്റിൽ തയ്യാറാക്കി സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിൽ സമർപ്പിക്കണം. ലോഗോ മൌലിക സൃഷ്ടിയായിരിക്കണം. പകർത്തിയതോ മറ്റേതെങ്കിലും സൃഷ്ടിയുടെ അനുകരണമോ ആയ എൻട്രികൾ പരിഗണിക്കില്ല. കതിര് കാർഷിക ക്ലബിന്റെ ആശയവും ലക്ഷ്യവും ലോഗോയിൽ പ്രതിഫലിക്കണം. ആശയം വ്യക്തമാക്കുന്ന ഹ്രസ്വ വിവരണം ലോഗോയ്ക്കൊപ്പം നൽകണം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു എൻട്രി മാത്രം. പേര്, ക്ലാസ്, സ്കൂൾ, ഫോൺ നമ്പർ എന്നിവ രേഖപ്പെടുത്തണം. സ്കൂൾ പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രം നിർബന്ധം. തെരഞ്ഞെടുക്കുന്ന മികച്ച ലോഗോയ്ക്ക് 10,000 രൂപ സമ്മാനം നൽകും. അവസാന തീയതി September 30. കൂടുതൽ വിവരങ്ങൾക്ക് 9383471455 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതോടെ Info@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
5: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. ഗെറ്റ് ആക്സസ് ടു ഹെൽത്തി ആയുർവേദിക് ട്രീറ്റ്മെന്റ് അറ്റ് അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 0492322688. മൊബൈൽ 9496000129.
8: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ.

0: വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October
2: 2026. Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
0: രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക്, ദിവസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കും ചില ആളുകള്. ഒരു ദിവസം രാവിലെ വളരെ കുറച്ച് സമയമായിട്ടുണ്ടാകുള്ളൂ ഉണർന്നിട്ട്, അപ്പോൾ തന്നെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ എനിക്കിന്ന് നിങ്ങളോടാണ് സംസാരിക്കാനുള്ളത്. എഴുത്തോലയാണ് കേൾക്കുന്നത്. വെൽക്കം ടു എഴുത്തോല. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഈ ചില ആളുകളെ ഇന്ന് ജിമ്മിൽ പോകണം, വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അവരെ വിളിക്കണം, ഇത് പഠിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ച് സമയമായിട്ടുണ്ടാവുള്ളൂ, 7 മണി പോലും ആയിട്ടുണ്ടാവില്ല. പക്ഷേ അവരുടെ ബ്രെയിൻ ഇതിനകം ഒരു മീറ്റിംഗ് തന്നെ തുടങ്ങിയിട്ടുണ്ടാകും. ഇന്ന് ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാം. ദിവസത്തിലെ ഏറ്റവും വലിയ ടാസ്ക് ആദ്യം ചെയ്യണമെന്നില്ല, ഒരു ചെറിയ കാര്യം കംപ്ലീറ്റ് ചെയ്യാം. ഉണർന്നു കഴിഞ്ഞ ഉടനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ കിടന്ന ബെഡൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാം, നമ്മുടെ കർട്ടൻസ് ഒക്കെ ഒന്ന് തുറക്കാം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം, കുറച്ച് സമയം സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആ ജനാൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ നിൽക്കാം, 5 മിനിറ്റ് നടക്കാം. വൈ എന്ന് ചോദിച്ചാൽ, ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ചെയ്തു എന്നൊരു ചെറിയ ഫീലിംഗ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയ കാര്യങ്ങൾ ചെയ്യാനല്ല, വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആലോചിക്കാനല്ല, ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു മാജിക് ഫോർമുലയൊന്നും അല്ല, പക്ഷേ ചെറിയ ആക്ഷൻസിനെ കൺസിസ്റ്റന്റ് റുട്ടീൻസിലേക്ക് ബന്ധിപ്പിക്കുന്നത് ഹാബിറ്റ് ഫോർമേഷനെ സഹായിക്കാമെന്നാണ് റിസർച്ച് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഹാബിറ്റിന്റെ ഭാഗമായി മാറും, അങ്ങനെ നല്ലൊരു ഹാബിറ്റുള്ള ഒരാളായിട്ട് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ചലഞ്ച് വളരെ സിമ്പിളാണ്. ബിഗ് അച്ചീവ്മെൻ്റ് വേണ്ട, ഫസ്റ്റ് വിൻ മാത്രം, ചെറിയ വിൻ മാത്രം. രാവിലെ തന്നെ ലോകത്തെ കീഴടക്കണം എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് എണീക്കേണ്ട ആവശ്യമില്ല. ആദ്യം സ്വന്തം പില്ലോയും ബെഡ്ഷീറ്റും ബെഡും ഒക്കെ ഒന്ന് സെറ്റാക്ക്. ഒരു ചെറിയ വിക്ടറി എങ്ങനെ നമുക്ക് അടുത്ത ആക്ഷനിലേക്ക് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ പാട്ടിന്റെ സമയമാണ്. എഴുത്തോലെയാണ് കേൾക്കുന്നത്. അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇനിയൊരു മോർണിംഗ് പ്രോബ്ലം തന്നു പറയട്ടെ. രാവിലെ എഴുന്നേറ്റ ഉടനെ എന്ത് കഴിക്കും എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട്, ഇന്ന് എന്ത് ഡ്രസ് ഇടും എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട്, ആദ്യം മെയില് നോക്കണോ വാട്സപ്പ് ആണോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, ജിമ്മിൽ ഇന്ന് പോണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, ഇന്ന് എപ്പോ പഠിക്കും. രാവിലെ 7 മണി ആയിട്ടില്ല, അല്ലെങ്കിൽ 8 മണി ആയിട്ടില്ല. നമ്മൾ ഇതിനകം തന്നെ ഒരു മിനി പാർലമെന്റ് സെഷൻ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് ചില മോർണിംഗ് ഡിസിഷൻസ് ഇന്നലെ തന്നെ എടുത്തു വെക്കാം. രാത്രി തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം, ബാഗൊക്കെ റെഡിയാക്കി വെക്കാം, ബ്രേക്ക്ഫാസ്റ്റ് റഫ്ലി ഒന്ന് ഡിസൈഡ് ചെയ്യാം, രാവിലെ ചെയ്യേണ്ട 1 ഇമ്പോർട്ടൻറ്റ് തിങ് മാത്രം മനസ്സിൽ വെക്കുക. ഇതിൻ്റെ പോയിന്റ് മോർണിംഗിൽ നിങ്ങളുടെ എനർജി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ആലോചിച്ച് ചിലവാക്കാതെ ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ. പക്ഷെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാരിഫിക്കേഷൻ കൂടെ ഉണ്ട്, ഇതെല്ലാവർക്കും ഒരേ രീതിയിൽ വർക്ക് ചെയ്യണമെന്നില്ല. ഹാബിറ്റ് റിസർച്ചിൽ ടൈമിംഗ്, ഒരു ആളുടെ റുട്ടീൻ ബിഹേവിയർ, ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ പ്രാധാന്യമാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് മോർണിംഗ് റുട്ടീൻ കോപ്പി ചെയ്യേണ്ട, നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ മോർണിംഗ് സ്ട്രക്ചർ കണ്ടെത്തുക. ബിക്കോസ് നമ്മൾ കാണുന്ന ഈ പിൻട്രസ്റ്റിലെ മോർണിംഗ് റുട്ടീൻ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫീഡ്സിൽ വരുന്ന മോർണിംഗ് റുട്ടീൻ അല്ല നമുക്ക് വേണ്ടത്, നിങ്ങളുടെ ഒരു റിയൽ ലൈഫ് മോർണിംഗ് റുട്ടീനാണ് വേണ്ടത്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എഴുത്തോലയാണ് കേൾക്കുന്നത്. അഭിരാമി എന്റെ കൂടെ ഒരു സിമ്പിൾ ഐഡിയ പറയട്ടെ. നിങ്ങളുടെ മുഴുവൻ മോർണിംഗിനെ മാറ്റാൻ ശ്രമിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇത് എന്തൊക്കെയാ ഇതെന്നൊക്കെ ആലോചിച്ച് ഒരു ആങ്കർ മാത്രം തിരഞ്ഞെടുക്കാം. ഫോർ എക്സാമ്പിൾ, ചായ കുടിച്ച ശേഷം 5 മിനിറ്റ് വായിക്കാം, അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത ശേഷം 1 ഗ്ലാസ് വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് നടത്താം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ ബെഡും പില്ലോയും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കും. എന്നിട്ട് ഞാൻ നേരെ ജനലൊക്കെ തുറന്ന് സൺലൈറ്റ് ഒക്കെ ഒന്ന് കണ്ട് രാവിലത്തെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അല്ലേ, അത് ദിവസവും ഒരേ റുട്ടീനിന് പിന്നാലെ ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ഒരു ഈ ബിഹേവിയറിനെ സ്ഥിരമായ ക്യൂയോട് ബന്ധിപ്പിക്കുന്നത് ഹാബിറ്റ് ഓട്ടോമാറ്റിസിറ്റി വളരാൻ സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ ഒരു ഹാബിച്വലായിട്ടുള്ള മോർണിംഗ് റുട്ടീൻ വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാളെ തൊട്ട് തന്നെ 12 ശീലങ്ങൾ രാവിലെ ഞാൻ ചെയ്തിരിക്കും. 12 ഹാബിറ്റ്സ് ഒന്നും വേണ്ട. വേക്കപ്പ്, മെഡിറ്റേഷൻ, യോഗ, റണ്ണിങ്, ജേർണലിങ്, റീഡിങ്, കോൾഡ് ഷവർ, നോ ഫോൺ, നോ ഷുഗർ, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളോ വലിയ സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ചെറിയ മോർണിംഗ് റുട്ടീൻസിനെ കുറിച്ചാണ് ഞാൻ പറയണേ. ചെറിയൊരു മോർണിംഗ് റുട്ടീൻ സെറ്റ് ചെയ്യാനാ പറയണേ. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് കഴിയാൻ നിന്ന് കഴിഞ്ഞാൽ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 2 ദിവസം നിങ്ങൾ തന്നെ പറയും, ഇതൊക്കെ ചെയ്തിട്ട് മനുഷ്യനായി ജീവിക്കാൻ എനിക്ക് എപ്പോഴാണ് സമയം എന്ന് ചോദിക്കും. വൺ സ്മോൾ ആങ്കർ, വൺ സ്മോൾ വിൻ എവ്രി മോർണിംഗ്, അത് വേണം. കാരണം ഒരു നല്ല ദിവസം ഉണ്ടാക്കാൻ എല്ലാം പെർഫെക്റ്റ് ആകേണ്ടതില്ല. ചില സമയത്ത് രാവിലെ ആദ്യത്തെ 10 മിനിറ്റ് ശരിയായ ഡിറക്ഷനിൽ പോയാലും മതിയാവും. സോ അറ്റ്ലീസ്റ്റ് ഫ്രം ടുമോറോ മോർണിംഗ്, ഡോണ്ട് ട്രൈ ടു ബിക്കം എ കംപ്ലീറ്റ്ലി ന്യൂ പേഴ്സൺ. ജസ്റ്റ് കീപ് യുവർ സെൽഫ് വൺ സ്മോൾ വിൻ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതൊരു റുട്ടീനാക്കി മാറ്റുക. അതിൽ നിന്ന് നമുക്ക് നോക്കാം ഒരു ദിവസം നമ്മുടെ എവിടേക്കാണ് പോകുന്നതെന്ന്. ഇത്രമാത്രം പറയാനുള്ളൂ ഇന്നത്തെ എഴുത്തോലയിൽ. സോ അൺടിൽ ദെൻ വി മീറ്റ്, ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ബൈ ബൈ.

കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം അങ്ങനെ 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഈ ഒരു ബുധനാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ശരിക്കും തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ നമുക്ക് നല്ല മടിയുണ്ടാവും. ബുധനാഴ്ചയാകുമ്പോൾ മടിയൊക്കെ ഒന്ന് ട്രാക്കിലാവുന്ന ഒരു ദിവസമാണ്. പിന്നെ വ്യാഴം വെള്ളിയും പടപടപടാന്ന് അറിഞ്ഞു പോകും. പിന്നെ വീക്കെൻഡ് വളരെ പെട്ടെന്ന് സംഭവിക്കും അല്ലേ. അങ്ങനെയാണ് പൊതുവെ നമ്മുടെ ഒരു ആഴ്ചയുടെ ഒരു കിടപ്പ് എന്ന് പറയുന്നത്. എന്തായാലും സമയം കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ 8 മണി കഴിയുമ്പോൾ ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇന്നത്തെ അഹല്യ വിഷസ് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. പലതും നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ ഇന്ന് നടന്നൊരു സംഭവം അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ടൊരു ഗോൾഡ് കിട്ടി എന്ന് പറയുന്നതാണ്. ഏത് സുടർണം ഏത് ഗോൾഡ് എന്ന് ചോദിക്കരുത്. യെസ്, നമ്മുടെ ഏഷ്യൻ ഗെയിംസ് നടക്കുകയാണല്ലേ. വനിതാ 2020 ക്രിക്കറ്റിൽ അങ്ങനെ സ്വർണ്ണ മെഡലും കൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ സ്വർണം അല്ലേ. 2020 ക്രിക്കറ്റിലാണ് അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ ആദ്യത്തെ സ്വർണം വരുന്നത്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. എന്നാൽ നമുക്ക് ഇനിയിപ്പോ ഏഷ്യൻ ഗെയിംസിൽ നിന്ന് പതുക്കെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ അവാർഡുകൾ അല്ലെ, മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം, അതുപോലെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം, ഈ രണ്ട് പുരസ്കാരങ്ങളും രണ്ട് മലയാളികൾ നമ്മുടെ മമ്മൂക്കയും അതുപോലെ വൈക്കം വിജയലക്ഷ്മി അങ്ങോട്ട് ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും അല്ലെ. അത് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, മലയാളികളാണ് എന്നൊക്കെ പറയുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ചുറ്റും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ബൈനക്കുലർ വെച്ച് നോക്കിയാലാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നാണ് ശരിക്കും പറഞ്ഞ. പക്ഷേ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഏതാണ്? പറഞ്ഞു ഹീര. അപ്പൊ ഇന്ന് കുറേ ദിവസങ്ങളുടെ പ്രത്യേകതകളുണ്ട്. അതായത് ഇന്നത്തെ ഒരു ദിവസത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇത് ആയുർവേദ ദിനം കൂടിയാണ്. അതായത് ആയുർവേദത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി എന്നാ പറയുന്നത്. അപ്പോൾ ഇന്ന് ആയുർവേദ ദിനം കൂടിയാണ്. അവരുടെ ചികിത്സാ രീതികളും അല്ലെങ്കിൽ ആ ഒരു സെക്ടറിനെയൊക്കെ ശരിക്കും ശക്തിപ്പെടുത്താനുള്ള ഒരു ഒരു ദിവസമായിട്ടാണ് നമ്മൾ ശരിക്കും ആചരിക്കുന്നത്. നമ്മുടെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ആയുർവേദം അല്ലെങ്കിൽ പ്രകൃതിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന പല പല വിദ്യകൾ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യാറില്ലേ. ചെറുതായിട്ട് പനി വരുമ്പോൾ, കോൾഡ് വരുമ്പോൾ, തൊണ്ടവേദന വരുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്ന ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ പിന്നെ ഇങ്ങനെ ആലോചിക്കുള്ളൂ, ഓക്കെ ചിലപ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ, അടുത്തത് എന്താ, അടുത്ത അസുഖത്തിന് അടുത്ത മരുന്നെന്താ. അപ്പം നമ്മളത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അങ്ങനെ ആയുർവേദം നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങുന്നു അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഇന്ന് വേറൊരു പ്രത്യേകതയുള്ള ദിവസം കൂടിയുണ്ട്. അതിനെ പറ്റിയൊക്കെ എനിക്ക് സംസാരിക്കണം. അടുത്ത പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പാട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടും. ഇന്ന് വേറൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. അപ്പോൾ ഈ സിനിമയിലെ ഈ പാട്ടിലെ ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിൽ വെച്ചോളൂ. ഇന്നത്തെ പ്രത്യേകതയുള്ള ആ ദിവസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പാട്ടുകൾക്ക് ശേഷം. ഓക്കെ, എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഇന്ന് നിങ്ങളുടെ കൂടെ അഹല്യ വിഷസിൽ നിങ്ങളുടെ കഥകൾ കേൾക്കാനും എന്റെ കഥകൾ പറയാനും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. ഓൺ അഹല്യ FM 90.4, ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

യെസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് അല്ലേ. സമയം അങ്ങനെ ദേ 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഊമ പെണ്ണിന് ഉരിയാട പൈൻ അങ്ങനെയല്ലേ, അതെ ആ ഒരു സിനിമയെന്നാണ് നമ്മൾ പാട്ടിയിടുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടി വരണം, എന്നാലാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്ന് അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം അല്ലേ, അവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ പറ്റില്ല, അവർക്ക് ചെവി കേൾക്കില്ല. സോ

0: അവരുടേതായ ഒരു ലാംഗ്വേജിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരോട് സംസാരിക്കണമെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ. അതാണ് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലെ. ഇന്നത്തെ ദിവസത്തിന് അതാണ് പ്രത്യേകത. ഇന്ന് 23rd സെപ്റ്റംബർ 23rd എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജസ് ആണ്. വിച്ച് മീൻസ് നമ്മൾ ഡെഫ് ആയിട്ടുള്ള ആൾക്കാരെ, മെയിൻലി നമ്മൾ ഈ ഒരു 2026 തീം എന്ന് പറയുന്നത് ഡിക്ലറിംഗ് ഡെഫ് പീപ്പിൾസ് ഹ്യൂമൻ റൈറ്റ് എന്നുള്ളതാണ്. അവർക്കും ഉണ്ട് റൈറ്റ്സ് അല്ലെ, കാര്യങ്ങൾ അറിയാനും നമ്മുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു റൈറ്റിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദിവസം കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കുള്ള കണക്കുകൾ പറയുന്നത് എന്താണെന്ന് അറിയോ, 700 മില്യൺ ആളുകൾ, അതായത് മൊത്തം നമ്മളുടെ ഒരു മൊത്തം പോപ്പുലേഷനിലെ 70 മില്യൺ ഡെഫ് പീപ്പിൾ നമ്മുടെ വേൾഡ് വൈഡ് ഉണ്ടെന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് അതായത് നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ, ഇപ്പോൾ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ 80%ത്തിലധികം ആളുകൾ ഈ പറഞ്ഞ പോലെ ഡെഫ് പീപ്പിളാണെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് സൈൻ ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ 300 തരം സൈൻ ലാംഗ്വേജസ് ഒക്കെ പല രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ചില സമയത്ത് നമുക്കിങ്ങനെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരും അല്ലേ. ചിലപ്പോൾ നമ്മൾ ഒരു സ്റ്റേജ് നിൽക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്തായിരിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ പല കഥകളികളും കാണിക്കും. പക്ഷെ നമ്മൾ മേക്ക് ഷുവർ എന്ത് ചെയ്യും, നമ്മൾ ഓക്കെ ഞാൻ പറയുന്ന കാര്യം മറ്റേയാൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്തായാലും ഉറപ്പുവരുത്തും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഡെഫ് പീപ്പിൾ നമുക്കറിയാം നമുക്ക് അവരുടെ അടുത്ത് അത്ര ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. ആ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാലും അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഒരു വീട്ടിലൊരു ചെവി കേൾക്കാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചിലപ്പോൾ അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ചിലപ്പോൾ അത് പഠിച്ചു വന്ന് വരും. പക്ഷേ അതല്ലാത്ത ആളുകൾ ചിലപ്പോൾ അത് മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കണമെന്നോ ഒന്നുമില്ല. അപ്പോൾ അതിനർത്ഥം എല്ലാവരും സൈൻ ലാംഗ്വേജ് പഠിക്കണം എന്നല്ല, പക്ഷെ അങ്ങനെയുള്ള ആളുകൾ വേണം അവർക്കും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് അവരുടെ റൈറ്റ് ആണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എന്തായാലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കണം, പക്ഷെ ഇപ്പോഴല്ല, പാട്ടുകൾക്ക് ശേഷം എന്തായാലും പാട്ടൊക്കെ കേട്ട് നമുക്കിങ്ങനെ പോവാം. എന്തായാലും എന്റെ കൂടെ ഇപ്പോൾ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ് ഹീര.
0: ഗുഡ് മോർണിംഗ്. പേര് പറയോ.
1: ബാലൻ ഫ്രം സിറ്റു.
0: ഓക്കെ ബാലൻ ചേട്ടാ, സുഖാണോ?
1: സുഖമാണ് ഹീരയ്ക്ക്.
0: സുഖമാണ് സുഖമാണ്. അപ്പൊ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഇന്നത്തെ വിശേഷങ്ങൾ ഹീര ഇപ്പൊ പറഞ്ഞത് കേട്ടു.
0: ആഹാ, സൈൻ ലാംഗ്വേജിനെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
1: ചിലപ്പോ നമ്മള് ചില സ്ഥലങ്ങളിലൊക്കെ അവർ കാണുന്നുണ്ട്.
0: ആഹാ,
1: അപ്പൊ നമുക്ക് അത് എങ്ങനെ ഇവരെ കൊണ്ട് പറ്റി, അല്ലെങ്കിൽ ഇവരെങ്ങനെ ഈ സമൂഹത്തില് അത് എങ്ങനെയാണ് പറ്റിച്ചു, ഇങ്ങനെ ആയി എന്നൊക്കെ ചിലപ്പോ നമ്മൾ ചിന്തിക്കാറുണ്ട്.
0: ഓക്കെ, ശരിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സൈൻ ലാംഗ്വേജിനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട് അല്ലേ?
1: അതെ, തീർച്ചയായും അറിയണ്ട. നമ്മൾ അവര് ചിലപ്പോ ഇങ്ങനെ ഇടയിൽ കണ്ടതാണ്, ഒരു ലോട്ടറി വിൽപ്പന ചേട്ടൻ ലോട്ടറി വാങ്ങിച്ച് തന്നിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് ആ നോട്ട് തൊട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്.
0: ഓ ഓക്കെ ഓക്കെ ഓക്കെ,
1: ഇത്ര രൂപയാണ്. അതേപോലെ തിരിച്ചു തരുന്ന ക്യാഷും അതുപോലെ തന്നെ കറക്റ്റ് ആയി തരുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ, ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ്. അതെനിക്ക് തോന്നുന്നു അവരുടെ ബാക്കി സെൻസ് ഓർഗൻസ് ഒക്കെ അത്രയും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അതേപോലെ നടന്നു പോകുമ്പോഴും തന്നെ ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്, കറക്റ്റ് ആയിട്ട് അവരുടെ കാഴ്ച ചിലപ്പോ കുറവായിരിക്കും, അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് ഈ റോഡ് സൈഡ് കൂടെ നടന്നു പോകും, കറക്റ്റ് ആയിരിക്കും.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു അവരെ ഇങ്ങനെ സഹായിക്കാനും പല രീതിയിൽ, ഇപ്പൊ ഡെഫ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കണ്ണ് കാണാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ, ഇവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ബാലൻചേട്ടന്റെ ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: ഇന്നത്തെ വിഷസ് ഹീരക്കായിക്കോട്ടെ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും നല്ലത് ചെയ്യുക, അതുപോലെ കാണുന്നവര് ഇങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യാം.
0: തീർച്ചയായിട്ടും, താങ്ക് യു ചേട്ടാ. അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ബാലൻചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ അവരുണ്ട്, നമ്മൾ ഒന്നും കൂടെ ഒന്ന് കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റണം. സൈൻ ലാംഗ്വേജിനെ പറ്റി കൂടുതൽ നമുക്കറിയാം, പക്ഷെ പാട്ടുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ അഹലി FM 90.4. ദിസ് ഇസ് RJ ഹീര. അപ്പോ സ്റ്റേ ട്യൂൺഡ്.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

0: യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റും കഴിയുമ്പോൾ നമ്മൾ ബോഡി ഗാർഡ് എന്ന സിനിമയെന്നാണ് പാട്ട് കേട്ട് കഴിഞ്ഞത്. നിങ്ങളുടെ കൂടെ അഹലി FM 90.4 ആർജി ഹീറയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ചേച്ചി.
1: ഹായ്.
0: ഹലോ. അപ്പൊ നമുക്ക് നമ്മുടെ ലിസണേഴ്സിന് ആദ്യം ചേച്ചിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം.
1: ഓക്കെ,
0: ശരി.
1: ഞാൻ മീരയാണ്. ഞാനൊരു സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്ററാണ്. സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആർക്കും മനസ്സിലാവണോ എന്നറിയില്ല. ഇപ്പം അത് ആയി വരുന്നതേ ഉള്ളൂ, ഓരോരുത്തരും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഞാനൊരു ആംഗ്യഭാഷ ട്രാൻസ്ലേറ്റർ ആണ്. ഞാൻ നിഷിലാണ് പഠിച്ചത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആക്കുളം, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള. അവിടെ നിന്നാണ് ഞാൻ സൈൻ ലാംഗ്വേജ് പഠിച്ചത്. 2 വർഷത്തെ കോഴ്സാണ് അവിടെ. അപ്പോ ശരിക്കും അതൊരു ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് സൈൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു.
0: ഓക്കെ, ശരിക്കും. അപ്പൊ എങ്ങനെയാണ് ചേച്ചി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ളത്, പഠിക്കണം എന്നുള്ളത്?
1: ഓക്കെ, സ്കൂൾ ഡേയ്സിൽ ഞാൻ കാണുമായിരുന്നു, ലൈക്ക് ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കാണുമായിരുന്നു. ആ സമയത്ത് ലൈക്ക് എന്താന്നുള്ളത് നമുക്കറിയില്ല, കുഞ്ഞ് പ്രായമല്ലേ, എന്താ അതില് അവരെന്താ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല. പിന്നെ അത് ഒരു 10th 12th ഒക്കെ ആയപ്പോഴത്തേക്ക് മനസ്സിലായി തുടങ്ങി, ലൈക്ക് ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് മനസ്സിലായി. അപ്പോ അതൊരു ലാംഗ്വേജ് ആണ്, ലൈക്ക് എനിക്ക് ലാംഗ്വേജസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു BEd ഹിന്ദി കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്കൂളില് ടീച്ചിങ് പ്രൊഫഷൻ ചെയ്യുമായിരുന്നു. ആ സമയത്താണ് ഇതൊരു സ്പെഷ്യൽ ലാംഗ്വേജ് ആണ്, ലൈക്ക് അങ്ങനെ ഒരു ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റിയ നല്ല കാര്യമല്ലേ, അങ്ങനെ ഞാൻ അതിനെ ലൈക്ക് വാച്ച് ചെയ്യാൻ തുടങ്ങി, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വാച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് താല്പര്യം വന്നത്.
0: ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു പല ചിലപ്പോ ന്യൂസ് ചാനലിൽ ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ചില പല എന്താ പറയാ ഫംഗ്ഷനുകൾ ചേച്ചി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഹാർട്ട് ടച്ചിങ് മൊമെന്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ?
1: ലൈക്ക് ഹാർട്ട് ടച്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ ന്യൂസ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ ഞാൻ ഇടയ്ക്കൊരു നമ്മുടെ എക്സ്പോ അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അവിടെ പോയ സമയത്ത് കൊച്ചുകുട്ടികൾ, ലൈക് സ്കൂൾ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോ ലൈക്ക് എനിക്ക് മനസ്സിലായി അവര് ഡെഫ് ആണ് അല്ലെങ്കിൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കുട്ടികളാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അവരോട് വോയിസിലല്ല സംസാരിച്ചു തുടങ്ങി, ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കാൻ തുടങ്ങി. അവര് കുറച്ചു കഴിഞ്ഞ് അവരുടെ ടീച്ചർ എന്റെ അടുത്തോട്ട് വന്നപ്പോ ഞാൻ അവരടുത്ത് നോർമൽ ലൈക്ക് സ്പീച്ചിൽ സംസാരിച്ചു. അപ്പൊ കുട്ടികൾ ചോദിച്ചു, സൈൻ ലാംഗ്വേജ് ഇങ്ങനെ മനസ്സിലായി, ഡെഫ് അല്ലേ, ഹിയറിംഗ് ആണോ എന്ന് ചോദിച്ചു. അവർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു.
0: ഓക്കെ,
1: അതൊരു എക്സ്പീരിയൻസ് ആണ്.
0: അതായത് ഹിയറിംഗ് ഉള്ള ഒരാൾക്കും ആ ലാംഗ്വേജ് അറിയുന്നു എന്നുള്ളത് അല്ലേ?
1: അതെ അതെ, ലൈക്ക് അവര് നമ്മൾ സൈൻ ലാംഗ്വേജ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ കമ്മ്യൂണിറ്റിയിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യിക്കും. ഒരു ഇൻക്ലൂഷൻ ആണ് അത്.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസത്തിനെ പറ്റി ചേച്ചിക്ക് അപ്പൊ എന്താണ് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്?
1: അതെ, ഇന്ന് ശരിക്കും നമ്മുടെ സൈൻ ലാംഗ്വേജ് ഡേ എന്ന് പറയുന്നൊരു, ശരിക്കും 1 വീക്ക് ആണ് അവര് ഇത് ആഘോഷിക്കുന്നത്.
0: ഓക്കെ,
1: അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈക്ക് അക്സസിബിലിറ്റി ഒരുപാട് പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സൊസൈറ്റിക്ക് ഒരു ഇൻഫർമേഷൻ, ഒരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ആ 1 വീക്ക് അവര്
0: കൊണ്ടുപോകുന്നത്.
1: അപ്പം ഇന്ന് സൈൻ ലാംഗ്വേജ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ലൈക്ക് നമ്മളിപ്പോ എല്ലാരോടും സംസാരിക്കുന്നുണ്ട്, അവരും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. സോ ഇൻക്ലൂഡ് ദെം ടു അവർ സൊസൈറ്റി, അവരെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്താൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാരും, നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാരും സൈൻ ലാംഗ്വേജ് കുറേശ്ശെ മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ ഇൻക്ലൂഡ് ചെയ്യിക്കുക.
0: ശരി, തീർച്ചയായിട്ടും. അപ്പൊ നമുക്കിതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇത് പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നി, എന്താ ചെയ്യണ്ടേ?
1: ഉറപ്പായിട്ടും നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആക്കുളത്തിൽ 2 വർഷത്തെ കോഴ്സ് ഉണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് ലൈക് 2 ഇയേഴ്സ് എല്ലാം നമുക്ക് ബേസിക്സ് അഡ്വാൻസ് ആയാലും നമ്മൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ആ 2ാമത്തെ വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ലൈക്ക് വി ആർ പ്രോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു ചേച്ചി, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത്, ഒരുപാട് പേര് സൈൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കട്ടെ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് കേട്ടോ. ബൈ, ടേക്ക് കെയർ, ബൈ. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ മീര ചേച്ചിയാണ് ജോയിൻ ചെയ്തത്. അപ്പൊ മീര ചേച്ചി വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവരെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കുക എന്ന് പറയുന്ന ആ ഒരു വിശാലമായ ലോകത്തിലേക്കാണ് നമ്മളൊക്കെ എന്താ പറയാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലെ? അങ്ങനെ ഒരു കിനാശേരിയാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ എന്തായാലും അടുത്ത പാട്ടിനുള്ള സമയമാണ്. ഏതാണ്ട് ഇതേ തീമിൽ തന്നെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് നാനു റൌഡിദാ എന്ന് പറഞ്ഞ സിനിമയിലെ നല്ലൊരു പവർഫുൾ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഓൺ അഹലി എഫ് എം 90.4. ദിസ് ഈസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്. അപ്പോ ഇത്തരം ആളുകളെ നമ്മുടെ ഇടയിലേക്ക് ചേർക്കുക എന്ന് പറയുന്ന ആ ഒരു മെസ്സേജിലേക്ക് നമുക്ക് പിന്നെ തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് ആർ ജി ഹീര.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399! ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂം സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂം സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഓട് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് അല്ലേ. യെസ് മൊഴി എന്ന സിനിമയിന്നാണ് നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞത്. സമയം ദിയ അങ്ങനെ 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പൊ എന്തായാലും എന്തെയും, നമുക്ക് വാട്സപ്പിൽ ഒരുപാട് പേരുടെ മെസ്സേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സങ്കടങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നവരായിരിക്കണം യഥാർത്ഥ കൂട്ടുകാർ. സന്തോഷത്തിൽ കൂട്ടുചേരുമ്പോഴല്ല സങ്കടത്തിൽ ചേർത്ത് പിടിക്കുന്നവരാകണം യഥാർത്ഥ കൂട്ടുകാർ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ടി അഷ്റഫാണ് വെസ്റ്റ് കൈപ്പുറത്ത് നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത് സൈൻ ലാംഗ്വേജ് ഡേനെ പറ്റിയാണ് അല്ലെ. ഇന്ന് ഇന്റർനാഷണൽ സൈൻ ലാംഗ്വേജ് ഡേ ആണ്, സെപ്റ്റംബർ 23rd എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിപ്പോ ചില സിനിമയിലൊക്കെ നമ്മൾ, എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ബാലാമണിയോട് പറയുമല്ലോ അല്ലോ, ബാലാമണി 143 എന്ന് പറയുമല്ലോ അല്ലേ. അതൊരു സൈൻ ലാംഗ്വേജ് ആണ് ആക്ച്വലി. ഐ ലവ് യു എന്ന് പറയാനുള്ള ഒരു സൈൻ ലാംഗ്വേജ് ആണ് ഈ 143 എന്ന് നമ്മളിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് നമ്മളിങ്ങനെ കുഞ്ഞുകുഞ്ഞു വാക്കുകളൊക്കെ നമ്മൾ പഠിക്കുള്ളൂ, പക്ഷെ ഒരുപാട് വാക്കുകളുണ്ട് ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അല്ലെങ്കിൽ അവരെ നമ്മുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പോയിന്റ് തൊട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു, ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കുമല്ലോ, ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനത്തെ സിമ്പലുകളും സൈനുകളൊക്കെ ശ്രദ്ധിക്കും. ഇപ്പൊ റോഡ് പോകുമ്പോൾ നമ്മൾ യു ടേൺ എടുക്കരുത്, അല്ലെങ്കിൽ ഇത്രയാണ് നിങ്ങളുടെ സ്പീഡ് ലിമിറ്റ്, 40 ആണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം വാങ്ങിക്കുമ്പോഴും നമ്മളൊരു പെർട്ടിക്കുലർ സിമ്പൽ കാണാറുണ്ട്. അതായത് റെഡ് കളറിൽ ഒരു കുത്തിട്ടിട്ട് അതിന്റെ എന്താ പറയുക, അതിന്റെ ചുറ്റും ഒരു സ്ക്വയർ ഉണ്ടായിരിക്കും. അതുപോലെ അത് പച്ച കളറിലും കാണാം, ചുവന്ന കളറും കാണാം. അതായത് വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനി കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളിലും അങ്ങനെ വരാൻ പോവാണ്. അതായത് ലീഗൽ മെട്രോളജിയുടെ പുതിയ ചട്ടം അനുസരിച്ച് നമ്മൾ ഏത് കോസ്മെറ്റിക് സാധനം വാങ്ങിക്കുകയാണെങ്കിലും അതിലും ഇതുപോലെ പച്ച കളറിലും റെഡ് കളറിലും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടോ. അതായത് സസ്യജന്യമാണെങ്കിൽ പച്ച നിറം, ഇനിയിപ്പോ അത് മൃഗജന്യ ഘടകങ്ങൾ അതിലുണ്ടെങ്കിൽ അതിന് ചുവപ്പ് നിറമായിരിക്കും. അപ്പൊ നമ്മൾ ഇനി കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കാം. ചിലപ്പോ ചില ആളുകൾക്ക് കുറച്ചും കൂടിയും എന്താ പറയുക, ഈ ഒരു വെജിറ്റേറിയൻ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളോടായിരിക്കും ചിലപ്പോൾ അവരുടെ സ്കിൻ കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അത് നോക്കി വാങ്ങിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ സൈൻ ലാംഗ്വേജ് ഡേനെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, അച്ചോടാ കോൾ ഡ്രോപ്പ് ആയിപ്പോയി. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത മെസ്സേജ് നമ്മൾ വായിക്കുകയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഇന്ന് ജന്മദിനമായ സൗഹൃദവാണി റേഡിയോ കൂട്ടായ്മയിലെ അമ്പിളി സുനിലിന്റെ മോൾ സലിൽ അന്ന ജോണിനും, സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ ലിബ ചേച്ചിയുടെ മോള് വൈഷ്ണവി മോൾക്കും ജന്മദിനാശംസകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദാണ് വടക്കേ വാവുന്നത്. അപ്പൊ രണ്ടു പേർക്കാണ് ഇന്ന് ബർത്ത്ഡേ ഉള്ളത്, സലിൻ അന്ന ജോണും അതുപോലെ തന്നെ ലിബ ചേച്ചിയുടെ മോള് വൈഷ്ണവി മോൾക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും എന്ത്, നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. 8 മണി കഴിഞ്ഞ് 47 മിനിറ്റും കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ അഹലി എഫ് എം 90.4 ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത പാട്ട് ഞാൻ തോന്നുന്നു പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിലും ഇതുപോലെ ഡെഫ് ആൻഡ് ഡംപ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആ ഒരു സിനിമയിലൂടെ കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്ന പാട്ടുകളും സിനിമകളും ഒക്കെ വന്നിട്ടുണ്ട്. വളരെ കുറച്ചാണെന്ന് ഞാൻ പറയും, പക്ഷെ എന്നാലും ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലെ പാട്ട് ദീപം നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. പാട്ട് കേട്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ,
1: ആൻഡ് ഹൗ ഫാർ ദേ വിൽ പ്രോഗ്രസ് ഇൻ ലൈഫ്. അറ്റ് ആർ ആംഗൻവാടീസ് ചിൽഡ്രൻ ഗ്രോ ആൻഡ് ഡെവലപ്പ് വിത്ത് പ്രോപ്പർ ന്യൂട്രീഷൻ, പ്ലെന്റി ഓഫ് ലവ്, ഫ്രഷ് ഹോട്ട് മീൽസ് ആൻഡ് ലേണിംഗ് ത്രൂ പ്ലേ. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഐ എന്താ ഇത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, സമയം 8 മണി കഴിഞ്ഞ 54 മിനിറ്റ് ആണ്. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ൽ RG ഹീരയാണ് നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
5: നമസ്കാരം ഹീര, ഞാൻ ബുള്ളറ്റ് ജഗൻ മലപ്പുറം.
4: ജഗൻ ചേട്ടാ, സുഖാണോ?
5: ഹാപ്പി ആയിട്ട് പോകും. നിങ്ങളൊന്ന് പിടുത്ത കിട്ടാ, കുറെ ദിവസമായിട്ട് ആരും കിട്ടുന്നില്ല.
4: ഓക്കെ, ഞങ്ങൾ ഇന്ന് സൈൻ ലാംഗ്വേജിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു.
5: കേട്ടിരുന്നു.
4: എപ്പോഴെങ്കിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ സൈൻ ലാംഗ്വേജ് പഠിക്കാൻ? അങ്ങനെ
5: പഠിക്കാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ അവരെ ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാറുണ്ട്.
4: ഓക്കെ,
5: ഒരു ചില പ്രതിസന്ധികളിലൊക്കെ ചിലപ്പോ ഒരു റോഡ് ക്രോസിംഗ് അല്ലെങ്കിൽ അവർ കൃത്യമായി പോകുന്ന ആളുകളാണ്, ചിലപ്പോ ഈ നാഷണൽ ഹൈവേ ഒക്കെ വരുമ്പോ വലിയ പ്രയാസങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ വരുമ്പോ ഞാൻ ചിലപ്പോ ബൈക്കിൽ പോകുമ്പോ ചിലപ്പോ പ്രയാസമാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ചേട്ടാ പറഞ്ഞ അന്നോ കൊണ്ട് വിട്ടു തരുമ്പോൾ ഞങ്ങൾ ആക്കി കൊടുക്കും. അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. പിന്നെ ഞാൻ വിളിക്കാനുള്ള കാരണം, എന്റെ മോളുടെ ഒന്ന് ബർത്ത്ഡേ ആണ്.
4: എന്താണ് മോളുടെ പേര്? എന്താണ്?
5: ഐശ്വര്യ.
4: ഐശ്വര്യ, ഓക്കെ. അപ്പൊ ഐശ്വര്യക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു.
5: താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
4: ഓക്കെ, അപ്പൊ എന്തായിരുന്നു, വല്ല സ്പെഷ്യൽ ഉണ്ടോ മോൾക്ക്?
5: അന്ന് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഹിറാന്. ഇപ്പൊ ഈ വീക്കിൽ പോയിട്ട് ഞായറാഴ്ച വേണം അടിച്ചു പൊളിക്കാൻ.
4: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അന്വേഷണം ഒക്കെ പറയൂ കേട്ടോ.
5: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
4: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ബൈ. അപ്പൊ ജഗൻ ചേട്ടനാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജഗൻ ചേട്ടന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒന്നും കൂടെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമ്മൾ സൈൻ ലാംഗ്വേജിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് സൈൻ ലാംഗ്വേജിനെ പറ്റി ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ട്, എന്നാൽ അത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി ഉണ്ട്. നമ്മുടെ കൂടെ ഒരു കോളറും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
6: ഹലോ ഹീര, ഞാൻ ഗുരുവായൂരപ്പനാണ്.
4: ഗുരുവായൂരപ്പൻ ചേട്ടാ, സുഖാണോ?
6: ആ, സുഖായിരിക്കണു.
4: ഓക്കെ, അപ്പൊ നമ്മള് സൈൻ ലാംഗ്വേജിനെ പറ്റി സംസാരിക്കായിരുന്നു. എങ്ങനെയുണ്ട്, എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിണ്ടോ?
6: അല്ല, അതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയട്ടെ.
4: ആ, പറഞ്ഞോളൂ.
6: നമ്മളുടെ അഹല്യ FM തുടങ്ങിയ കാലം മുതൽ ഞാൻ വിളിക്കുന്ന ആളാണ്.
4: ആഹാ.
6: ആ, അപ്പോ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ അഹല്യ FM നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
4: ഓക്കെ.
6: ഒരുപാട് സുഹൃത്തുക്കളും നമ്മുടെ കുടുംബം പോലെ ചേർന്ന് കിട്ടിയ ബന്ധങ്ങളൊക്കെ ഒരുപാടുണ്ട് ഈ അഹല്യ കാരണം.
4: വെരി ഗുഡ്, വെരി ഗുഡ്.
6: ഇപ്പൊ എന്ത് പറ്റി അറിയോ? 2 മണിക്കൂറുണ്ടായിരുന്ന വിഷസ് 1 മണിക്കൂറായി ചുരുക്കി.
4: അത് നമ്മളുടെ
6: ഇപ്പൊ അല്ലല്ല, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. പറഞ്ഞോളൂ. 1 മണിക്കൂറായി ചുരുക്കി. അതില് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് 3 ഗോള് 2 ഗോള് 4 ഗോള് അതിന് മേലെ ആൾക്കാർ കൊടുക്കുന്നില്ല. 100 കണക്കിന് ആൾക്കാർ വിളിക്കാറുണ്ടല്ലോ വിഷസ് പറയാൻ.
4: അതെ, നമുക്ക് എല്ലാവർക്കും അവസരം കൊടുക്കണ്ടേ ചേട്ടാ?
6: അതെ, അതല്ല, വേറല്ല. നമ്മുടെ അഹല്യ FM കൂടാണ്ട് 100 കണക്കിന് FM സ്റ്റേഷനിൽ അപ്പുറത്തുണ്ട്. ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ അഹല്യ കേൾക്കുന്നത്.
4: തീർച്ചയായിട്ടും.
6: നമ്മൾ ഇങ്ങനെ വരുമ്പോ ഈ വിഷസ് ഇങ്ങനെ കുറച്ചുകൊണ്ട് വന്നാ എങ്ങനെ നമ്മൾ പറയാ, എങ്ങനെ ഈ നമ്മുടെ കുടുംബങ്ങൾ ബന്ധപ്പെടും?
4: അതെ, നമ്മൾ നോക്കാം, മാക്സിമം നമ്മൾ ശ്രമിക്കാം കേട്ടോ.
6: എനിക്ക് അതൊന്ന് പറയാനുള്ളൂ, വേറൊന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
4: ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്, ബൈ. അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടൻ പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ആളുകൾക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കണം എന്നാണ്. തീർച്ചയായിട്ടും നമ്മളത് പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സൈൻ ലാംഗ്വേജ് ഡേനെ പറ്റിയായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഇന്ന് ആയുർവേദ ഡേ എന്ന് പറയുന്ന ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് സൈൻ ലാംഗ്വേജ് ഡേ ഉണ്ട്. അപ്പൊ ഈ ആയുർവേദ ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും പെട്ടെന്ന് ഓടി വരാൻ മനസ്സിൽ, ഓക്കെ, നമ്മൾ പഴയ വീട്ടിലൊക്കെ ചെയ്ത കാര്യങ്ങൾ. പക്ഷെ അല്ല, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ആയുർവേദത്തിലേക്ക് വരുമ്പോൾ, ആയുർവേദ ഹോസ്പിറ്റലേസിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കൂടുതലായിട്ട് അതിനെ പറ്റി മനസ്സിലാക്കുക. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ സ്പോർട്സ് ആയുർവേദം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെ നമ്മൾ ചികിത്സകളുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഗർഭിണികൾക്ക് വേറെ തന്നെ ചികിത്സകളുണ്ട്. കുട്ടികൾക്കും വയോജനങ്ങൾക്ക് വേറെ നമ്മളൊരു സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ശരിക്കും ആയുർവേദത്തിനെ പറ്റി കൂടുതൽ ആളുകൾക്ക് അറിയുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ കണക്കുകൾ പറയുന്നത് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ് അല്ലേ. അപ്പോൾ എല്ലാം എന്താ പറയുക, നമ്മൾ ട്രൈ ചെയ്യണം നമ്മളുടെ ആരോഗ്യം, മാനസികമായ ആരോഗ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോലുള്ള, അതായത് ഇപ്പോൾ നമ്മൾ മെന്റൽ ഹെൽത്തിനെ പറ്റിയൊക്കെ വളരെയധികം സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണെന്നുള്ളതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ അടുത്ത പാട്ടിനുള്ള സമയമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ്എം 90.4 ആണ്. ആർ ജി ഹീരയാണ് കൂടെ. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
4: ഹലോ, ഞാൻ കാടാങ്കോട്ട് വിജിച്ചിയാ.
3: വിജി ചേച്ചി, സുഖാണോ?
4: സുഖമായിരിക്കുന്നു.
3: എന്താ വിശേഷം?
4: നല്ല വിശേഷം.
3: ഓക്കെ, ഇന്ന് സൈൻ ലാംഗ്വേജ് ഡേ ആണ്. ആംഗ്യഭാഷ
4: എന്റെ ഹീര, എന്റെ ഏട്ടന്റെ ഏടത്തിയമ്മ രണ്ട് കുട്ടികള് ഡെഫാണ്.
3: അതെയോ?
4: അതെ, കാരണം ഭാഷകളൊക്കെ കുറച്ചൊക്കെ അറിയാം.
3: ആഹാ, അപ്പൊ അവരുടെ കൂടെ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിച്ചു അല്ലേ?
4: അതെ അതെ അതെ അതെ.
3: ഓക്കെ,
4: രണ്ടും പെൺകുട്ടികളാണ്. അവരും സംസാരിക്കില്ല, ഏടത്തേമ്മ സംസാരിക്കില്ല, ഏട്ടൻ സംസാരിക്കില്ല.
3: ഓക്കെ, അപ്പൊ അവര് സ്പെഷ്യൽ സ്കൂളിലാണോ പഠിക്കുന്നത്?
4: അവര് എന്താണ്, യാത്ര സേവന സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഒറ്റപ്പാല ഭദ്രമുഖ ഇതിലെ
3: പഠിച്ചിട്ടുണ്ടായിരുന്നത്.
4: അപ്പൊ കുട്ടികള് യാത്രയിൽ പഠിച്ചു. അപ്പൊ ഒരു കുട്ടി ഇപ്പൊ യാത്രയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറിയിരിക്കണം, പഠിപ്പ് ഇതല്ല പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോയിരിക്കണം.
3: ഓക്കെ,
4: പ്ലസ് ടു കഴിഞ്ഞു. ഒരു കുട്ടി പ്ലസ് ടു കഴിഞ്ഞു, ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
3: കുറച്ച്
4: നമ്മൾ പറയണത് മനസ്സിലാവും. ഏടത്തമ്മക്ക് നമ്മൾ ആംഗ്യഭാഷ ശരിക്കും മനസ്സിൽ ആക്കി കൊടുക്കണം.
3: ശരി ശരി. അപ്പൊ കുട്ടികളുടെ പേരെന്തായിരുന്നു?
4: ഗ്രഹീൻ
3: ആൻഡ് ഗഹന. ഓക്കെ, നൈസ് നൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളും അപ്പൊ സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു അല്ലേ?
4: അതെ അതെ അതെ.
3: ഓക്കെ ശരി. അപ്പൊ ഇന്ന് ആർക്കാ നമ്മുടെ വിശ്വസ് കൊടുക്കണ്ടേ?
4: ഇന്ന് അവർക്ക് വേണ്ടിട്ട് തന്നെ വിശ്വസ് കൊടുക്കുന്നു.
3: ഓക്കെ,
4: സ്നേഹ കൂട്ടായ്മയിൽ എല്ലാവർക്കും.
3: ഓക്കെ ചേച്ചി, താങ്ക് യു, ബൈ
4: ബൈ.
3: ശരി, അപ്പൊ നമ്മള് വിജി ചേച്ചിയാണ് വിളിച്ചത്. അപ്പൊ വിജി ചേച്ചിയുടെ വീട്ടില് അങ്ങനെയുള്ള മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവരും സൈൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചെന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് പറയുന്നത്. വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ് അല്ലെ? അതാണ്, നമ്മളും അവരുടെ ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിന്റെ പാർട്ടാകും എന്ന് നമ്മളോട് സൈൻ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആള് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ലോകത്തിലേക്ക് നമ്മളും ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ എടുത്ത് ആ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അജിത് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആംഗ്യ ഭാഷാ ദിനമല്ലേ ഹീര എന്ന്. കൃത്യമായിട്ട് ഇത് 8 മണിക്കാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. കറക്റ്റ് ആയിട്ട് തന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ക്ലൂ ഒക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അടുത്ത മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് ഹീര, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പിറന്നാൾ ആശംസകളും. പറഞ്ഞ പേരില്ലാത്ത ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസമാവട്ടെ. ഹായ് ഹീര, കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന്റെ ശുഭ സുപ്രഭാതം. ഓൾ കേരള റേഡിയോ ലിസണേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സൗഹൃദവാണിയിലെ പ്രിയപ്പെട്ട അംഗമായ പായിപ്പാട് അമ്പിളി സുനിലിന്റെ പൊന്നുമോള് ചിന്നു എന്ന് വിളിക്കുന്ന സലിൻ അന്ന ജോണിന് ഇന്ന് ജന്മദിനമാണ്. കടന്നുപോയ വർഷങ്ങൾ അവൾക്ക് സമ്മാനിച്ച ഓർമ്മകളുടെ മനോഹരമായ മാല്യം ചാർത്തി നാളെയുടെ പ്രതീക്ഷയിലേക്ക് അവളെ കാൽ വയ്ക്കുന്നു. ഈ ശുഭദിനം അവൾ എന്ന കവിതയ്ക്ക് കൂടുതൽ ഭംഗിയേകട്ടെ. ആയുസിന്റെ പുസ്തകത്തിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സുവർണാക്ഷരങ്ങളും എഴുതി ചേർക്കപ്പെടട്ടെ. ചുറ്റുമുള്ള പൂക്കൾ വിരിയുന്നത് അവൾക്ക് മംഗളങ്ങൾ നേരാനാണ്. ഇളം കാറ്റ് വന്ന് അവളുടെ കാതിൽ മന്ത്രിക്കുന്നത് സ്നേഹാശംസകളാണ്. അവളുടെ ചിരിയിൽ നിലാവിന്റെ നൈർമല്യവും മിഴികളിൽ 1000 നക്ഷത്രങ്ങളുടെ തിളക്കവുമുണ്ട്. അമ്പിളി സുനിലിന്റെ ചിന്നുമോൾക്ക് സൌഹൃദവാണിയുടെ 1000 ജന്മദിനാശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഒപ്പം ഇന്ന് മറ്റ് ജന്മദിനങ്ങളും വിവാഹവാർഷികങ്ങളും മറ്റു വിശേഷങ്ങളും ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. സൌഹൃദവാണി കൂട്ടുകാർക്കും ഹീരയ്ക്കും നല്ലൊരു ശുഭദിനാശംസകൾ നേരുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ത്രിമൂർത്തീസ് അനിലാണ്. ഓക്കെ അനിൽ, അപ്പൊ താങ്ക് യു ചേട്ടാ, നല്ലൊരു മെസ്സേജായിരുന്നു. അപ്പോൾ മോൾക്കും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ഞാനും വിഷ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണി മേഖല ഹരിദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജസ്. ഇനിയും കുറച്ച് മെസ്സേജസ് നമുക്ക് വായിക്കാനുണ്ട്. പക്ഷേ അടുത്ത പാട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ബർഫി എന്ന സിനിമയെന്നാണ്. ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, എഗെയിൻ ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ലോകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നതുകൊണ്ട് അഹല്യ എഫ് എം 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today because Hamari Anganwadi hai, Hamari Zimmedari.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ട് കൂടാ.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 അഹല്യ വിശ്വസുമായി നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ്. സോ വാട്സപ്പിലെ അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോവാം. ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സൈൻ ലാംഗ്വേജ് ടീച്ചറായ മീരയെ പരിചയപ്പെടുത്തിയതിന്. ശരിക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു. വിശദമായി പറഞ്ഞു തന്ന മീര ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. ദേശീയ പുരസ്കാര ജേതാക്കളായ മമ്മൂക്കയ്ക്കും ഗായിക വിജയലക്ഷ്മിക്കും ആശംസകൾ അറിയിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജ്, ഹായ് ഹീര, ഗുഡ് മോർണിംഗ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ജഗൻജേട്ടന്റെ മോൾ ഐശ്വര്യക്കുട്ടിക്ക് ആശംസകൾ നേർന്നു. ഷക്കീല ചേച്ചിയാണ് സ്നേഹക്കൂടുന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച എന്റെ സ്റ്റുഡന്റ് കുഞ്ചു, ശീതൾ, പിന്നെ എന്റെ പേരക്കുട്ടികൾ ആദർശ്, ആദിത്യൻ എന്നിവർക്ക് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആരോഗ്യപ്രദവും ഐശ്വര്യപൂർണ്ണമായ പിറന്നാൾ ആശംസകൾ നേർന്നു. രമ രാധാകൃഷ്ണനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം ഹീര, പറയാൻ വിട്ടുപോയി, ഇന്ന് ബദിര ദിനമാണ്, എന്റെ മോളും സംസാരിക്കില്ല. എല്ലാ ആശംസകളും ഗുരുവായൂരപ്പൻ ചേട്ടൻ. മെസ്സേജ് അയച്ചിരിക്കുന്നു, താങ്ക് യു ചേട്ടാ. അതേപോലെ തന്നെ അടുത്ത മെസ്സേജ്, ശുഭദിനം ഹീര, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കിടുക്കാച്ചി ദിനമൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കവിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ ഷോപ്പിൽ ഉള്ളപ്പോൾ ഒരു കസ്റ്റമർ വന്നു, എനിക്ക് അറിയില്ലായിരുന്നു അയാൾ സംസാരിക്കില്ല എന്ന്. എന്നിരുന്നാലും ആംഗ്യ ഭാഷയിൽ അയാൾ എല്ലാം പറഞ്ഞു. അതൊന്നും മനസ്സിലാക്കാൻ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി, പിന്നെ ഓക്കെ ആയി. പിന്നെ എന്റെ സൈൻ ലാംഗ്വേജ് ഒരു നോട്ടമാണ്, ആ നോട്ടത്തിലൂടെ എന്നെ അടുത്തറിയാവുന്നവർ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കും. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ശാന്തി സുമേഷാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശാന്തി ചേച്ചി നല്ലൊരു ദിവസമാവട്ടെ. നമസ്കാരം ഹീര, ഇന്ന് ആംഗ്യഭാഷാ ദിനം. ആംഗ്യങ്ങളിലൂടെ ഹൃദയ വികാരങ്ങൾ നമ്മളെ നമ്മെ അറിയിക്കും.

ആയിരുന്നു. കൊല്ലത്ത് വെച്ച് എന്റെ ശിഷ്യയായി ഒരു കുട്ടി പഠിക്കാനായി വന്നിരുന്നു. ചുണ്ടിന്റെ ചലനം വെച്ച് എത്ര വേഗമാണ് ആ കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നോ. അതിഗംഭീരമായ ചിത്രങ്ങൾ വരയ്ക്കും. ഇന്ന് ഡെഫ് ആൻഡ് ഡംബ് സ്കൂളിൽ ചിത്രരചന അധ്യാപികയായി വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഹെലൻ കെല്ലറെ ആനി സല്ലിവൻ എന്ന ടീച്ചറെ സ്പർശഭാഷയിലൂടെ ലോകമറിയപ്പെടുന്ന എഴുത്തുകാരിയാക്കിയതും ഒരു കൈയിലേക്ക് വെള്ളം ഒഴുക്കിവിട്ട് വാട്ടർ എന്ന വേർഡ് പഠിപ്പിച്ചതും ഇതോടൊപ്പം ഓർത്തുപോകുന്നു. ഒരു കൈത്താങ്ങ് മതി, കാഴ്ചപ്പാട് വിശാലമാക്കിയാൽ മതി എന്ന് ഒന്നിച്ചു പോകാൻ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം. മീര ടീച്ചർക്ക് 1000 അഭിനന്ദനങ്ങൾ. ജഗന്റെ മോൾക്ക് പിറന്നാൾ ആശംസകൾ. അജിത ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു അജിത ചേച്ചി, നല്ലൊരു ദിവസമാവട്ടെ. ഹായ് അഹല്യ, ഹാപ്പി ആയുർവേദ ഡേ ആൻഡ് സൈൻ ലാംഗ്വേജ് ഡേ. ഹായ് ഹീര, തമിഴ് മലയാളം സോങ്സ് ഉൾപ്പെടുത്തുന്നത് സൂപ്പറാണ്. എല്ലാ സുഹൃത്താക്കൾക്കും എന്റെ ഹാപ്പി വെനസ്ഡേ. കെ എസ് ആർ ടി സി, സി ടി ആർ, പി കെ ഡി, വി ടി സി വൈ, എം കെ ഡി ഇവിടെ ഡിപ്പോർട്ട് ഇന്ന് സൂചിപ്പിക്കുന്നു. ടി എൻ എസ് ടി സി പോയി എന്നാൽ പൊള്ളാച്ചി ഫിംഗർ വി ഡബ്ല്യു ഐ എല്ലാവർക്കും മനസ്സിലാവും. ആയുർവേദം എന്ന പതി പിഴിച്ചാൽ ആവിക്കുളിയൊക്കെ പോയി മറഞ്ഞു. ഇപ്പോൾ ഹൈഗാമ തെറാപ്പി, ഗ്ലാസ് ബോക്സ് പെയിൻ ഉള്ളതിനടുത്ത് വെച്ച് നീഡിൽ വഴി ബ്ലഡ് എടുക്കൽ, ഹെർബൽ ട്രീറ്റ്മെന്റ്, ലേസർ ട്രീറ്റ്മെന്റ്, സോഫ്റ്റ് ടിഷ്യൂ മസാജ് ഒക്കെ ആയി. സോ കേശവദാസ് കൊല്ലംകോട് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ, നല്ലൊരു ദിവസമാവട്ടെ. ചന്ദ്രൻ ചേട്ടൻ, ഹായ് അഹല്യ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ ചേട്ടൻ. താങ്ക് യു ചേട്ടാ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. എനിക്കറിയാം ഒരുപാട് പേര് നമ്മൾ വിളിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരെയും കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. മാക്സിമം പറ്റുന്ന ആളുകളെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നൊരു ബൈ ബൈ പറയാണ്. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റും കഴിയുമ്പോൾ ഇത്ര നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
3: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: സെല്ലുലോയിഡ്.
7: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഒരു കൊച്ചു തീരുമാനം, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു ചെറിയ അപകടം. ഇവ എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത കവരുന്നത്, അല്ലെങ്കിൽ ഒരു വൻ ദുരന്തങ്ങളിലേക്ക്, നിയമ പോരാട്ടങ്ങളിലേക്കൊക്കെ വഴി തിരയുന്നത്? ഈ ഒരു വ്യത്യസ്തമായ പ്രമേയവുമായിട്ട് തിയേറ്ററുകളിൽ വൻ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നവാഗതനായ സഫർ സനൽ സംവിധാനം ചെയ്ത ആശ. ആദ്യ പകുതിയിൽ വൈകാരികമായ ഒഴുക്കോടുകൂടി തുടങ്ങി രണ്ടാം പകുതിയിൽ പ്രവചനാതീതമായ ഡ്രാമാറ്റിക് ത്രില്ലറായി മാറുന്ന ഒരു മാസ്റ്റർ പീസ് ഡാർക്ക് സസ്പെൻസ് ചിത്രമാണ് ആശ. എന്ത് പടമാണിത്, അല്ലെങ്കിൽ എന്തൊരു അഭിനയമാണിത്, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ആ ഒരു സിനിമയുടെ അഭിനയം, അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ആ ഒരു അഭിനയത്തിൽ ഞാൻ കുറച്ചുകൂടി സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. ഭർത്താവിന്റെ വേർപാടിന് ശേഷം മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത അമ്മയാണ് ആശ. ഭൂതകാലത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ അവരെ ശാഠ്യക്കാരിയാക്കിയെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് ഏത് കൊടുങ്കാറ്റിനെയും അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു മനക്കരുത്ത് ഈ ആശ എന്ന അമ്മയ്ക്കുണ്ട്. ഒരു രാത്രി ഫസ്റ്റ് ഷോ സിനിമ കഴിഞ്ഞ് മടങ്ങവെ അമ്മയും മകളും സഞ്ചരിച്ച കാർ അപ്രതീക്ഷിതമായിട്ട് ഒരു ചെറിയ അപകടത്തിൽ പെടാണ്. സൗഹാർദ്ദപരമായി പരിഹരിക്കാമായിരുന്ന ആ കുഞ്ഞു സംഭവത്തിലേക്ക് നിരവധി കേസുകളിൽ പ്രതിയായ ജീമോൻ എന്ന തന്റെ അടി ഇടപെടുന്നതോടുകൂടിയിട്ടാണ് ഈ ഒരു കഥയുടെ ഗതി മാറുന്നത്. ഇരു കൂട്ടരുടെയും ഈഗോയും വിട്ടുകൊടുക്കാത്ത വാശിയും ഒരു കുടുംബത്തിന്റെ ശാന്തമായ ജീവിതത്തെ എത്രമേൽ കീഴ്മേൽ മറിക്കുന്നു, അതാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ. ഇന്നത്തെ സെല്ലുലോയിഡിൽ സിനിമാ വിശേഷം ആശയാണ്. തുടർന്ന് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. Keep on listening, Ahalya FM 90.4 KTK to Kutukuda.

0: celluloid.
1: Yes, once again, welcome back to Celluloid. സെല്ലലാവിടുമായി കൂടെയുണ്ട്, ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. ഉർവശയും ജോജുവും തമ്മിൽ വൻ വടംവലിയുണ്ട്. വേറൊന്നുമല്ല, അഭിനയം. അതെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തൊരു അഭിനയമാണവർ, അല്ലെങ്കിൽ എന്തൊരു സ്ത്രീയാണവർ എന്ന് പറയാൻ വേണ്ടി തോന്നും. ബിക്കോസ് അഭിനയ പ്രതിഭകളുടെ അതിഗംഭീര പ്രകടനമാണ് ഈ ഒരു സിനിമയിൽ കേട്ടോ. ചിത്രത്തിന്റെ പ്രധാന ജീവൻ എന്നത് കേന്ദ്ര കഥാപാത്രമായി ആശയായി പകർന്നാടിയ ഉർവശി തന്നെയാണ്. ഉർവശി തന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണവും വേറിട്ടതുമായ ഒരു വേഷ പകർച്ചയാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു അഭിനയം കണ്ടിങ്ങനെ എന്താ പറയാ, എന്താ ഈ സംഭവം, എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു, ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും കേട്ടോ. അത്രയും മനോഹരമായിട്ടാണ് ഉർവശി ചേച്ചി ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചില നിമിഷങ്ങളിൽ മാനസിക നില തെറ്റിയെന്ന് തോന്നിക്കുന്ന സ്വഭാവവിശേഷം, പോലീസിനോട് നിയമവ്യവസ്ഥയോട് മുട്ടും വഴങ്ങാത്ത കോപാകുലയായ അമ്മയുടെ വേഷം ഉർവശിയുടെ കയ്യിൽ പൂർണ്ണമായിട്ട് പത്രമായിരുന്നു എന്ന് തന്നെയാണ്. മറുവശത്ത് പ്രവചനാതീതമായി മുൻകോപമുള്ള ജീമോൻ. ജീമോൻ എന്ന കഥാപാത്രമായി ജോജു ജോർജ് തകർത്താടുന്നുണ്ട്. ജോജുവിന്റെ കരിയറിലെ ഏറ്റവും എണ്ണപ്പെട്ട വേഷങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുന്നുള്ളതാണ്. ഉർവശിയും ജോജുവും തമ്മിലുള്ള സ്ക്രീനിലെ ഈഗോ പോരാട്ടങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുന്നുള്ളതാണ് കേട്ടോ. ഇവരോടൊപ്പം ഐശ്വര്യലക്ഷ്മി, വിജയരാഘവൻ, രമേശ് ഗിരിജ, ഷാരി, ജോയ് മാത്യു, പ്രശാന്ത്, അലക്സാണ്ടർ എന്നിവരും തങ്ങളുടെ ഭാഗങ്ങൾ മികച്ചതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ജോജുവിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരു നടനായിട്ട് മാറിയിട്ട് ഇത്തരം ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അതും ആ ഒരു ക്യാരക്ടറിനെ നല്ല വൃത്തിക്ക് ചെയ്തിരിക്കുന്നു എന്നതാണ് കേട്ടോ. ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഉർവശി ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, അതുകൂടി ഞാനിവിടെ കോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത്, ഈ സ്റ്റാർ എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ നടന്മാരെയും നടിമാരെയൊക്കെ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എനിക്ക് സ്റ്റാർ ഒന്നും ആവണ്ട, എനിക്ക് നല്ല നടിയായാൽ മതി എന്ന് പറയുന്നൊരു കാര്യം. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി മാത്രമുള്ളൊരു കാര്യമാണ്, അപ്പൊ പകൽ പിന്നെ എന്താണ്, ആക്ട്രസ്, അത്രയും മതി. ആ ഒരു കാര്യമാണ് ഒരു വിഷയ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റാണോ? എന്തൊരു അഭിനേത്രിയാണ് അവർ. ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ട സമയത്ത് ഫീൽ ചെയ്തത്. എനിവേ, അടിപൊളി ആക്ടിംഗ് ആണ് ഈ ഒരു സിനിമയിൽ. എല്ലാ ക്യാരക്ടേഴ്സും വളരെ വൃത്തിയായിട്ട് അവർക്ക് കൊടുത്ത റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സെല്ലലോയിഡിൽ ആശയാണ് ഇന്നത്തെ സിനിമാ വിശേഷം. തുടർന്ന് കേൾക്കാം ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലലൗഡ്. സെല്ലലൗഡ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ യുവർ അഹലി എഫ്എം 90.4 വിത്ത് മീ ആർ ജെ ആയില്യ. ആശ. ആശ എന്ന സിനിമയിലെ ആ തിരക്കഥയിലെ കാമ്പും സംവിധാനം മികവും ആദ്യ ചിത്രത്തിലൂടെ തന്നെ സഫർ സനൽ എന്ന നവാഗത സംവിധായകൻ മലയാള സിനിമയിൽ തന്റെ ഒരു സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. സഫർ സനലിനൊപ്പം ജോജി ജോർജ്, രമേഷ് ഗിരിജ എന്നിവർ ചേർന്നൊരുക്കിയ തിരക്കഥാ സിനിമയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഒരു അടിത്തറ നൽകിയിട്ടുണ്ട്. നല്ലൊരു ബേസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് കേട്ടോ. സാധാരണ കുടുംബ ചിത്രം എന്ന മട്ടിൽ ആരംഭിച്ച് വളരെ സ്വാഭാവികമായിട്ട് പ്രേക്ഷകർ ഞെട്ടിക്കുന്നൊരു ഡാർക്ക് സസ്പെൻസ് ത്രില്ലറിലേക്ക് കഥയെ ഇങ്ങനെ തിരിച്ചുവിടാനായിട്ട് ഈ ഒരു അണിയറ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ സംഭവത്തിന് പിന്നിലെ ചങ്ങല കണ്ണികൾ കൃത്യമായി ലോജിക്കോടു കൂടിയിട്ടാണ് കോർത്തിണക്കിയിരിക്കുന്നത്. നിസ്സാരമെന്ന് തോന്നുന്ന തെറ്റുകൾ എങ്ങനെയാണ് വ്യക്തിബന്ധങ്ങളുടെ താളം തെറ്റിക്കുന്നത്, ആ ഒരു കാര്യം അത്രമേൽ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ സ്ക്രീനിലെത്തുന്നത്. സെല്ലലൗഡിൽ ആശയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഉർവശി പ്രധാന കഥാപാത്രമായി എത്തുന്ന ജോജു അഭിനയിക്കുന്ന ഐശ്വര്യലക്ഷ്മി വേഷമിടുന്ന ആശയെ കുറിച്ചാണ്. കൂടുതലായി കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം സെല്ലലൗഡിലേക്ക്. Keep on listening Ahalya FM 90.4 കേട്ട് കൂട്ടുകൂടാ.
1: സദദോഷ കല്ലദോഷ തണ്ടുദോഷ കുട്ടിദോഷ ഹവദോഷ മല്ലിദോഷ തളിദോഷ പുളദോഷ കരക്കൂസ ബീജദോഷ കെബജ സക്കർമദോഷ കോമേദോഷ കൂട്ടദോഷ തപ്പിലുണ്ടി കീമാദോഷ മൈദദോഷ നാടദോഷ അണ്ണദോഷ പൊണ്ണിദോഷ ബീജദോഷ പല്ലുദോഷ പേപ്പർദോഷ ഓലദോഷ റക്കദോഷ പച്ചദോഷ കോതമദോഷ തക്കാളിദോഷ അമ്മദോഷ പുതിദോഷ ഉപ്പുപുള്ളി ജീരദോഷ ദോഷമേണദോഷ മേണദോഷ
2: ഒരെണ്ണം നല്ല പാട്ട് കേൾക്കാൻ കൊടുക്കുവാ.

0: celluloid.
1: യെസ്, ഒരു സിനിമ നന്നാവണമെങ്കിൽ അതിന്റെ ടെക്നിക്കൽ വശങ്ങളും ആ ഫൈനൽ ഔട്ടും നന്നായിരിക്കണം അല്ലെ. ഇനി നമ്മൾ ടെക്നിക്കൽ സൈഡിലേക്കാണ് നോക്കാൻ പോകുന്നത്. ആശയെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആയില്ല. മധു നീലകണ്ഠന്റെ ഛായാഗ്രഹണം കഥാപാത്രങ്ങളുടെ അന്തരംഗങ്ങളിലെ മാനസികാവസ്ഥയെ പോലും നല്ല വൃത്തിക്ക് ഒപ്പിയെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഷാൻ മുഹമ്മദിന്റെ മൂർച്ചയുള്ള എഡിറ്റിംഗും ഗോവിന്ദ് വസന്തയുടെ പശ്ചാത്തല സംഗീതവും അജയ് അഡാട്ടിന്റെ സൗണ്ട് ഡിസൈനും ചിത്രത്തിലെ ത്രില്ലർ അന്തരീക്ഷം നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഉർവശി എന്ന നടിയുടെ കരിയർ ബെസ്റ്റ് പ്രകടനവും ജോജു ജോർജിന്റെ കട്ടയ്ക്ക് നിൽക്കുന്ന പെർഫോമൻസും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു സിനിമാ പ്രേമിക്കും ആശ ധൈര്യമായിട്ട് കാണാവുന്ന ഒരു നല്ല സസ്പെൻസ് ത്രില്ലർ സിനിമ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആശ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആശ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ കണ്ടൊരു സിനിമയാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമ കൂടിയാണ്. അങ്ങനെ ഇന്നത്തെ സെല്ലുലോയിഡിലെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സെല്ലുലോയിഡുമായിട്ട് മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും till then it's me RJ Ailya signing off. Keep on listening Ahliya from 90.4 KTK to Kootukooda.

0: എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കാലിഡോസ്കോപ്പിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. ഒരു മണിക്കൂർ സമയം ഞാനിവിടെ ഉണ്ടാകും. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ കുട്ടി ഗെയിം കളിക്കുമ്പോ മതി ഫോൺ താഴെ വെക്ക് എന്ന് പറഞ്ഞിട്ട് എത്ര തവണ നിങ്ങൾ തോറ്റുപോയിട്ടുണ്ട്? ഒരു തവണ പറഞ്ഞു കേട്ടില്ല, രണ്ട് തവണ പറഞ്ഞു കേട്ടില്ല. ദിവസവും ഇത് പറയാറുണ്ട് അല്ലേ. ഇനി 5 മിനിറ്റ് മാത്രം എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിയ കുട്ടി 5 മിനിറ്റ് കഴിയുമ്പോൾ പറയും, അമ്മേ ഈ ഒരു ലെവലൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ വയ്ക്കാം. ഇങ്ങനെയുള്ള ഗെയിം കളിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് സിംഗപ്പൂർ ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഗെയിം കളിക്കുന്ന കുട്ടിയെ ഗെയിമിൽ നിന്ന് പുറത്താക്കാൻ നോക്കണ്ട, ഗെയിമിനെ തന്നെ വായനയിലേക്ക് തിരിച്ചു വിടുന്ന ഒരു പദ്ധതിയാണ്. അതാണ് അവിടുത്തെ പുതിയൊരു റീഡിംഗ് ഗെയിം കോൺസെപ്റ്റ്. നമ്മുടെ നാട്ടിലല്ല, അങ്ങ് സിംഗപ്പൂരെ കാര്യമാണ് പറയുന്നത്. ദിവസവും വെറും 15 മിനിറ്റ് വായിച്ചാൽ വെർച്വൽ കോയിൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഇതുവരെ ഗെയിം കളിച്ച് കോയിൻസ് കളക്ട് ചെയ്തിരുന്ന കുട്ടി ഇനി ബുക്ക് വായിച്ചും കോയിൻസ് കളക്ട് ചെയ്യും. ഗെയിമിന്റെ ത്രില്ല് അതേപടി ഉണ്ടാകും, പക്ഷേ സ്ക്രീനിന് പകരം കയ്യിലൊരു പുസ്തകമായിരിക്കും എന്നുള്ളതാണ്. ഈ ഇൻട്രസ്റ്റിംഗ് ഐഡിയയെ കുറിച്ച് കേൾക്കാം ആദ്യം നമുക്ക് കാലിഡോസ്കോപ്പിൽ. പക്ഷേ അതിനു മുന്നേ നമുക്കൊരു പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വായനയിലൂടെ വിർച്വൽ കോയിൻസ് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ സിംഗപ്പൂർ കൊണ്ടുവന്നിട്ടുണ്ട്. ഗെയിം കളിക്കുന്ന കുട്ടിയെ ഗെയിമിൽ നിന്ന് പുറത്താക്കാതെ ഗെയിമിനെ വായനയാക്കി മാറ്റി വായനയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പദ്ധതിയാണ്. അതാണ് പുതിയൊരു റീഡിംഗ് ഗെയിം കോൺസെപ്റ്റ്. ദിവസവും വെറും 15 മിനിറ്റ് വായിച്ചാൽ വിർച്വൽ കോയിൻസ് കിട്ടും. അതായത് ഇതുവരെ ഗെയിം കളിച്ച് കോയിൻസ് കളക്ട് ചെയ്തിരുന്ന കുട്ടി ബുക്ക് വായിച്ചുകൊണ്ട് കോയിൻസ് കളക്ട് ചെയ്യും. ബുക്ക് തുറന്നു 15 മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ കോയിൻസ് കിട്ടി. ഇനി ഇതിന്റെ മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 50 ദിവസം തുടർച്ചയായി വായിച്ചു കഴിഞ്ഞാൽ ഈ കോയിൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് എത്ര രൂപയാണ് കിട്ടുമെന്ന് അറിയുമോ? $1 ക്യാഷ്. 50 ദിവസം വായിച്ചിട്ട് $1 മാത്രമേ ഉള്ളൂ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. പക്ഷെ ഇവിടെ ലക്ഷ്യം കുട്ടിക്ക് $1 കൊടുക്കുക എന്നുള്ളതല്ല. ആദ്യത്തെ 10 ദിവസം എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചിന്ത വരില്ലേ? 20 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്ട്രീക്ക് ബ്രേക്ക് ആകരുത്, ഇത് ചെയ്യണം. 50 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതൊരു ഹാബിറ്റാക്കി മാറ്റണം എന്നാണ് സിംഗപ്പൂർ ഗവൺമെന്റിന്റെ ഒരു തീരുമാനം. അപ്പോൾ അതാണ് ഇവിടെ എയിം ചെയ്യുന്നത്. കാരണം കുട്ടികളോട് ഫോൺ താഴെ വെച്ച് പുസ്തകം വായിക്കുന്നു പറഞ്ഞ ഒരു കമാൻഡായി തോന്നും. പക്ഷേ 15 മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ കോയിൻസ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചലഞ്ചായി മാറില്ലേ? ഗെയിമിന്റെ ഏറ്റവും വലിയ പവർ എന്താണ്? നെക്സ്റ്റ് ലെവൽ എത്തണം, പോയിന്റ്സ് കൂട്ടണം, സ്ട്രീക്ക് നഷ്ടപ്പെടരുത്. സിംഗപ്പൂർ ഇപ്പോൾ അതേ ഒരു സൈക്കോളജി വായനയിലേക്ക് ഉപയോഗിക്കുകയാണ്. ഗെയിമിനെ തോൽപ്പിക്കാൻ വേണ്ടി ഗെയിം ഓഫ് ചെയ്യുക എന്നുള്ളതല്ല, ഗെയിമിന്റെ എക്സൈറ്റ്മെന്റ് തന്നെ നല്ലൊരു ഹാബിറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യണേ. അപ്പോൾ ഫോൺ താഴെ വയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സിംഗപ്പൂരിലെ കുട്ടികൾ ഈ ഒരു റീഡിംഗ് കോൺസെപ്റ്റിലൂടെ നോക്കാനായിട്ട് പോവാണ്. എല്ലാവിധ ആശംസകളും ആ ഒരു പദ്ധതിക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇത് കാലിഡോസ്കോപ്പ്, കൂടെ ഞാൻ അഭിരാമി.

0: കർ ഗൈ ചൊൽ.
1: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
2: കേരളത്തിലെ ഏറ്റവും ലിവിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആൻസർ ഉണ്ടാവും അല്ലേ. പക്ഷെ ഈ ആൻസർ നമ്മൾ തീരുമാനിച്ച ആൻസർ ആണോ? ഓക്സ്ഫോർഡ് എക്കണോമിക്സ് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, ലോകത്തിലെ 1000 നഗരങ്ങളെ കമ്പയർ ചെയ്ത് തയ്യാറാക്കിയ ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സില് കേരളത്തിൽ നിന്ന് 1st സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ആരാണെന്നറിയാമോ? നമ്മുടെ തൃശൂർ, തൃശിവ പേരൂർ, അതായത് നമ്മുടെ സ്വന്തം സാംസ്കാരിക തലസ്ഥാനം. ഇത്തവണ ഗ്ലോബൽ സിറ്റി റാങ്കിങ്ങിൽ ഒരു കിടിലൻ എൻട്രി നടത്തിയിരിക്കുകയാണ്. പക്ഷേ ഒരു സിറ്റിയെ എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്, അതെന്താന്ന് പറഞ്ഞു തരാം പാട്ടുകൾക്ക് ശേഷം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലോകത്തിലെ 1000 നഗരങ്ങളെ കമ്പയർ ചെയ്ത് തയ്യാറാക്കിയ ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിൽ കേരളത്തിൽ നിന്ന് 1st സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് തൃശ്ശൂരാണ്. എങ്ങനെയാണ് ഒരു സിറ്റിയെ റാങ്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ നല്ല ഫുഡ് കിട്ടുമോ, ട്രാഫിക് കുറവാണോ, വീക്കെൻഡിൽ കറങ്ങാൻ സ്ഥലമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അവിടുത്തെ സാമ്പത്തിക സ്ഥിതി, ഹ്യൂമൻ റിസോഴ്സ്, ലിവിംഗ് സ്റ്റാൻഡേർഡ്, അവിടുത്തെ എൻവയൺമെന്റ്, ഭരണം, ഇങ്ങനെയുള്ള 5 പ്രധാന മേഖലകളാണ് നോക്കിയത്. 163 രാജ്യങ്ങളിലെ 1000 നഗരങ്ങളെ കമ്പയർ ചെയ്തപ്പോൾ കേരളത്തിൽ 7 നഗരങ്ങളാണ് ആ ഒരു പട്ടികയിൽ ഇടം നേടിയത്. ആദ്യത്തേത് തൃശൂർ, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നാഷണൽ റാങ്കിങ് നോക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂർ 7th സ്ഥാനത്താണ്. തൃശ്ശൂരിന് മുന്നിൽ ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, പൂനെയൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ 1st സ്ഥാനത്ത് ഡൽഹിയാണ്. പക്ഷേ കേരളത്തിന്റെ സ്വന്തം കോമ്പറ്റീഷനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ഇത്തവണ 1st. കാരണം കഴിഞ്ഞ വർഷം കേരളത്തിൽ 1st കൊച്ചിയായിരുന്നു, തൃശ്ശൂർ 2nd. അപ്പോൾ ഇത്തവണ ഉയർന്ന ക്വാളിറ്റി ഓഫ് ലൈഫ്, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഇങ്ങനെ പല മേഖലകളിലെ പ്രകടനമാണ് തൃശ്ശൂരിനെ മുന്നിലെത്തിച്ചത്. ഗ്ലോബൽ പട്ടികയുടെ ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് വേൾഡ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ, ന്യൂയോർക്ക് 1st, ലണ്ടൻ 2nd, പാരീസ് 3rd. ഒരു കാര്യം പറയാം, ഒരു സിറ്റിയുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് വലിയ ബിൽഡിങ്ങും വലിയ റോഡ്സും മാത്രമല്ല, ജീവിക്കാൻ അവിടെ എത്ര കംഫർട്ടബിൾ ആണ്, അവിടെ മനുഷ്യന്മാർക്ക് എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എൻവയോൺമെന്റ് എത്ര സസ്റ്റൈനബിൾ ആണ്, ഇക്കണോമി എങ്ങനെയാണ്, ഗവർണൻസ് എങ്ങനെയാണ്, ഇതൊക്കെ കൂടി നോക്കിയിട്ടാണ് ഒരു സിറ്റിയുടെ റിയൽ സ്റ്റോറി. അപ്പൊ അങ്ങനെ ഒരു റിയൽ സ്റ്റോറി നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ തൃശ്ശൂർ ഈ ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സിൽ 1st വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്ന്. അപ്പോൾ തൃശ്ശൂരിനൊരു ഹാറ്റ്സ് ഓഫ്. തൃശ്ശൂർ പൂരം കാണാൻ മാത്രം ഫേമസ് ആണെന്ന് കരുതിയെങ്കിൽ, ഗ്ലോബൽ റാങ്കിങ്ങിലും തൃശ്ശൂർ ചെറുതായി ഒന്നൊരു പൂരപ്പറമ്പ് കാണിച്ചിരിക്കുകയാണ്. 477th സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ. കേരളത്തിൽ നോക്കുമ്പോഴത്തേക്കും നമ്പർ 1 ആണ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലോകത്തിലെ ഏറ്റവും മനോഹരമായ സിറ്റി ഏതാന്ന് ചോദിച്ചാൽ ഒരൊറ്റ ആൻസർ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ചാൻസേ ഇല്ല എന്നാണ് തോന്നണേ. ഒരാൾ പറയും പാരീസ്, മറ്റൊരാൾ പറയും ന്യൂയോർക്ക്. ചില ആളുകൾക്ക് പച്ചപ്പ് നിറഞ്ഞ സിറ്റി ആയിരിക്കും ബ്യൂട്ടി, ചില ആളുകൾക്ക് കടലായിരിക്കാം, ചിലർക്ക് പഴയ കെട്ടിടങ്ങളും ചെറിയ തെരുവുകളും ഒക്കെ ആയിരിക്കാം. അങ്ങനെ ഓരോരുത്തരുടെയും ബ്യൂട്ടി ഡെഫിനിഷൻ വേറെ വേറെയാണ്. പക്ഷേ ഈ വർഷം ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റീസ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടേ ടൈം ഔട്ട് മാഗസിൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സർവേ നടത്തി. ലോകമെമ്പാടുമുള്ള 24,000 സിറ്റി റെസിഡൻസിനോട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. സിറ്റിയിൽ താമസിക്കുന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ സിറ്റി ബ്യൂട്ടിഫുൾ ആണോ എന്ന് ചോദിച്ചു. അവരുടെ ആൻസേഴ്സൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് 2026 ഏറ്റവും മനോഹരമായ നഗരങ്ങളുടെ പട്ടിക തയ്യാറാക്കി. ഇനി നമ്മുടെ ക്യൂരിയോസിറ്റി ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാം. നമ്പർ 1 കേപ് ടൗൺ ആണ്. സർവേയിൽ പങ്കെടുത്ത 86% ആളുകളും സ്വന്തം സിറ്റി അതിമനോഹരാണെന്ന് പറഞ്ഞു. പക്ഷേ കേപ് ടൗണിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് ആളുകൾക്ക് ആ സിറ്റി ഇത്ര ഇഷ്ടമെന്ന്. അപ്പൊ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റി കേപ് ടൗൺ ആണെന്നാണ് ഈ അടുത്ത് പുറത്തുവിട്ട സർവേ പറയുന്ന കാര്യം. ഒരു വശത്ത് ടേബിൾ മൗണ്ടൈൻ, മറുവശത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, അതിനിടയിൽ വൈറ്റ് സാൻഡ് ബീച്ചസ്, ഇൻക്രെഡിബിൾ ഗ്രീനറി, പിന്നെ വലിയ റോക്ക് ഫോർമേഷനും ആയിട്ടുള്ള 12 അപ്പോസ്റ്റിൽസ്. അതായത് ഒരു സിറ്റിയിൽ തന്നെ മൗണ്ടനും ഓഷ്യനും ബീച്ചും ഗ്രീനറിയും ഒക്കെയുണ്ട്. എല്ലാം ഒരുമിച്ച് പാക്ക് ചെയ്തേക്കാമെന്ന് നേച്ചർ പറഞ്ഞ പോലെയാണ് ഈ കേപ് ടൗൺ. കേപ് ടൗണിന് ശേഷം വരുന്നത് എഡിൻബർഗ് ആണ്, സ്കോട്ട്ലൻഡിന്റെ ക്യാപിറ്റൽ ആണ്. അപ്പോൾ ആ സിറ്റിയും ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ബ്യൂട്ടിഫുൾ സിറ്റി. പിന്നെ തേർഡ് പൊസിഷനിൽ സിഡ്നിയാണ്. സിഡ്നിയുടെ വലിയ അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സ്കൈലൈൻ ആയിരിക്കും. ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഐക്കോണിക് സ്കൈലൈൻ. അപ്പോൾ ബ്യൂട്ടിയുടെ ഡെഫിനിഷൻ ഓരോരുത്തർക്കും ഓരോന്നാണെങ്കിലും ചില സിറ്റീസ് കണ്ടാൽ ഇവിടെ ഒന്ന് താമസിച്ചാലോ എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പോൾ കേപ് ടൗൺ ഒന്നാമതെത്തിയിരിക്കുകയാണ്, എഡിൻബർഗ് രണ്ടാമതെത്തിയിരിക്കുകയാണ്, സിഡ്നി മൂന്നാമതെത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഈ റാങ്കിങ് പറഞ്ഞു കൊടുത്തേക്ക്. കാരണം ചില റാങ്കിങ്ങുകൾക്ക് ആൻസർ ഒന്നായിരിക്കും, പക്ഷേ ബ്യൂട്ടി എന്ന് പറയുന്ന സംഗതിക്ക് ഓരോ കണ്ണിനും ഓരോ കഥയാണല്ലേ. കാണുന്നവന്റെ കാഴ്ചയിലാണല്ലേ, കണ്ണിലാണ് ബ്യൂട്ടി എന്ന് പറയത്തില്ലേ, ആ സംഗതി തന്നെ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്, ടിക്കറ്റിന്റെ കാശ് എത്രയായെന്ന് നമുക്ക് നേരത്തറിയാം. പക്ഷേ ബ്രേക്കിന്റെ സമയത്ത് ഒരു പോപ്കോൺ വാങ്ങാൻ പോയാലോ? അവിടെയാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. ഒരു വലിയ ബക്കറ്റ് പോപ്കോൺ കണ്ടിട്ട് ചോദിക്കും, ഇതിനാണോ ഇത്രയും കാശ്? അടുത്തിരിക്കുന്ന ആളോട് പതുക്കെ ചോദിക്കും, എടാ പോപ്കോണിന്റെ വില ഇത്രയുണ്ടോ? അവൻ പറയും, നീ വില ചോദിക്കേണ്ട, സിനിമ കണ്ടിട്ട് വീട്ടിൽ പോയാൽ പോരെ, നമുക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും കഴിച്ചാൽ പോരെ. പലർക്കും തിയേറ്ററിൽ പോകുന്ന സമയത്ത് ഈ പോപ്കോൺ കുറച്ച് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ചില ആളുകൾ പോപ്കോൺ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നേ പാക്ക് ചെയ്തിട്ടുള്ള ഫുഡൊക്കെ ആയിട്ട് പോകും. ചില തിയേറ്റേഴ്സിലത് അലൗഡാണ്, ചിലയിടത്ത് അലൗഡല്ല. അപ്പോൾ മൾട്ടിപ്ലെക്സ് തിയേറ്ററുകളിൽ ഈ പോപ്കോൺ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിതമായിട്ടുള്ള വില ഈടാക്കുന്നതിനെതിരെ നിയമ നടപടി ശക്തമാക്കുകയാണ് കേരള ഭക്ഷ്യവകുപ്പ്. നിയമലംഘനം എങ്ങാനും കണ്ടെത്തി കഴിഞ്ഞാൽ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്ക് നേരിട്ട് ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകാൻ അനുമതി നൽകാനാണ് തീരുമാനം. അപ്പോൾ അടുത്ത തവണ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വില കൂടുതലാണെന്ന് തോന്നിയാൽ മിണ്ടാതിരിക്കേണ്ട, ബില്ല് വാങ്ങുക, തെളിവ് സൂക്ഷിക്കുക, പരാതി നൽകുക. കാരണം വിട്ടുകളയാം ചെറിയ തുകയിലെന്ന് കരുതുന്ന ഓരോരുത്തരുടെയും ആ ചെറിയ തുകയാണ് ഒടുവിൽ വലിയ കണക്കാകുന്നത്. നമ്മൾ പണം കൊടുക്കുന്നുണ്ട്, അതിന്റെ കണക്ക് ചോദിക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. അല്ലെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സിന് മുന്നേ പോപ്കോണിന്റെ ബില്ലായിരിക്കും നമ്മളെ ഞെട്ടിക്കുന്നത്. സിനിമ ആസ്വദിക്കാം, പോപ്കോൺ കഴിക്കാം, പക്ഷേ അന്യായ വില, അതിപ്പോ ഏത് സാധനത്തിലാണെങ്കിലും അന്യായ വില കാണുകയാണെന്നുണ്ടെങ്കിൽ കട്ട് പറയാനുള്ള ഒരു ആർജവം നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ ദാവാ എന്റെ പി ആണേ സമയമായിട്ടുണ്ട് ഇവിടുന്ന് പോവാൻ. അപ്പോൾ till then we meet, it's me അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447213111.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ വെയ്റ്റ് ലോസ് ഡയറ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ ഹെൽത്തി സ്നാക്കുകളെ കുറിച്ചും ഒക്കെ തിരയുന്ന സമയത്ത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് മഖാന. ഈ പോപ്കോൺ പോലെ ഇരിക്കുന്ന ഈ ഒരു വെള്ള മുത്തുകൾ ഇന്ന് ഇന്ത്യയിൽ ഉടനീളം തരംഗമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഈ മഖാന? നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നമ്മുടെ ആളുകൾ എന്തിനാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? ഇതെവിടെയാണ് കിട്ടുക? എവിടെയാണ് കൃഷി ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ ഇത് വളരുമോ? വിപണിയിൽ ഇതിന് എത്ര വിലയുണ്ടാവും? ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടില്ലേ? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഹരിതഭൂമിയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനൽ. അപ്പോൾ മഖാനയെ കുറിച്ച് അറിയാമല്ലേ? ഒറ്റ നോട്ടത്തിലെ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു പോപ്കോൺ പോലെ തോന്നിക്കുമെങ്കിലും മഖാന ചോളത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്. താമരയുടെ കുടുംബത്തിൽപ്പെട്ട യൂറിയാലെ ഫെറോക്സ് അഥവാ പ്രീക്ലി ലിലി എന്ന വാട്ടർ പ്ലാന്റിന്റെ വിത്താണ് വറുത്തെടുക്കുമ്പോൾ മഖാനയായിട്ട് മാറുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ ഫോക്സ് നട്ട് എന്നും വിളിക്കാറുണ്ട്. കുളങ്ങളിലും തടാകങ്ങളിലും വളരുന്ന ഈ ഒരു ചെടി അടിത്തട്ടിൽ കിടക്കുന്ന കറുത്ത വിത്തുകൾ ശേഖരിച്ച് കഴുകി ഉയർന്ന ചൂടിൽ വറുത്ത് തല്ലിപ്പൊട്ടിച്ചാണ് ഉള്ളിലെ വെളുത്ത മഖാന പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും പ്രകൃതിദത്തവും ജൈവികവുമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ആയുർവേദത്തിലും പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിലും നൂറ്റാണ്ടുകളായിട്ട് മഖാന ഔഷധമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇന്ന് കേവലം ഒരു ഔഷധം എന്നതിലുപരി ദിനം പ്രതി ജനപ്രിയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലഘു ഭക്ഷണമായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇതിന് ഇത്രയും പ്രാധാന്യം എന്നറിയണ്ടേ? പറഞ്ഞുതരാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മഖാനയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. ഇന്ത്യയിൽ അടുത്ത കാലത്തായിട്ട് മഖാനയ്ക്ക് ലഭിക്കുന്ന പ്രചാരം വൻതോതിലാണ്. വറുത്ത എണ്ണക്കടികൾക്കും ജങ്ക് ഫുഡുകൾക്കും പകരം കഴിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ആരോഗ്യകരമായിട്ടുള്ള ഒരു പകരക്കാരനാണ്, ഒരു ഓൾട്ടർനേറ്റീവ് സ്നാക്ക് എന്ന് പറയാവുന്ന ഒരു ഫുഡാണ് ഈ ഒരു മഖാന. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. വ്രത ദിവസങ്ങളിലും ഉപവാസ കാലങ്ങളിലും ഉത്തരേന്ത്യക്കാർ കഴിക്കുന്ന പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നുകൂടിയാണ് മഖാന. സസ്യാഹാരികൾക്ക് ആവശ്യമായ പ്രോട്ടീനും പോഷകങ്ങളും വളരെ ഉയർന്ന അളവിൽ ഇതിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ വെയ്റ്റ് ലോസ് ചെയ്യാനും ഫിറ്റ്നസ് നിലനിർത്താനും ആഗ്രഹിക്കുന്ന പുതിയ തലമുറയുടെ മുന്നിലേക്ക് ഒരു സൂപ്പർ ഫുഡായിട്ടാണ് മഖാന കടന്നു വരുന്നത്. വളരെ കുറഞ്ഞ കാലറിയും ഉയർന്ന പോഷക മൂല്യവും ഇതിനെ ഇന്ത്യൻ വിപണിയിലെ ട്രെൻഡിംഗ് വിഭവമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി മഖാനയുടെ അത്ഭുത ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പോഷകങ്ങളുടെ കാര്യത്തിലെ ഒരു യഥാർത്ഥ നിധിയാണ് മഖാന എന്ന് പറയാം. പ്രോട്ടീൻ, ഫൈബർ, കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇതൊക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പും കാലറിയും വളരെ കുറവായതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് മഖാന. കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ ഇത് ഏറെ നല്ലതാണ്. ഉയർന്ന ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റി ചെറുപ്പം നിലനിർത്താനും ഇത് സഹായിക്കുന്നുണ്ട്. കാൽസ്യം സമൃദ്ധമായിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഉത്തമമാണ് ഇത്. കൂടാതെ ഉയർന്ന ബി പി നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ദഹനം അടിപൊളിയാക്കാനും ദിവസവും ഒരു പിടി മഖാന കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി എവിടെയാണ് ഈ ഒരു മഖാന കൃഷി ചെയ്യുന്നത് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മഖാനയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. ഇനി എവിടെയാണ് ഇത് കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം. ലോകത്തിലെ മഖാന ഉൽപാദനത്തിന്റെ 80% നടക്കുന്നത് എവിടെയാണെന്നറിയോ? അത് നമ്മുടെ ഇന്ത്യയിലാണ്. അതിൽ തന്നെ ബീഹാർ സംസ്ഥാനമാണ് മഖാന കൃഷിയുടെ ആസ്ഥാനം. ബീഹാറിലെ മിഥിലാഞ്ചൽ മേഖലയിൽ വിളയുന്ന മിഥില മഖാനയ്ക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്, അതായത് GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. ബീഹാറിന് പുറമെ പശ്ചിമ ബംഗാൾ, അസം, മധ്യപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ കുളങ്ങളിലും തടാകങ്ങളിലും മഖാന വ്യാപകമായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് കർഷകരുടെ പ്രധാന ഉപജീവന മാർഗം കൂടിയാണ് മഖാന. സ്വാഭാവിക ജലാശയങ്ങളിൽ മാത്രമല്ല കേട്ടോ, ഇന്നിപ്പോ ചതുപ്പ് നിലങ്ങളെയും താഴ്ന്ന പാടശേഖരങ്ങളെയും മഖാന കൃഷിയിടങ്ങളാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ വികസിച്ചു വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മഖാന കൃഷിയെക്കുറിച്ചാണ്. ഇനി എങ്ങനെയാണ് മഖാന കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മറ്റ് കൃഷികളെ അപേക്ഷിച്ച് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കഠിനാധ്വാനം നിറഞ്ഞതുമാണ് മഖാന കൃഷി. ഡിസംബർ ജനുവരി മാസങ്ങളിൽ കുളങ്ങളിലെ വെള്ളത്തിലാണ് ഇതിൻ്റെ വിത്തുകൾ പാകുന്നത്. ഫെബ്രുവരി മാസത്തോടെ തൈകൾ വളർന്ന് വെള്ളത്തിന് മുകളിൽ വലിയ മുള്ളുള്ള ഇലകൾ പടർന്ന് പന്തലിക്കും. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെടികളിൽ പർപ്പിൾ നിറത്തിലുള്ള മനോഹരമായ പൂക്കൾ വിരിയുകയും പിന്നീട് അവ കായ്കളായിട്ട് മാറി ഓഗസ്റ്റ് മാസത്തോടെ പാകമായി വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് താഴുകയും ചെയ്യും. ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് വിളവെടുപ്പ് നടക്കുന്നത്. പരിചയസമ്പന്നരായിട്ടുള്ള തൊഴിലാളികൾ കുളത്തിന്റെ അടിത്തട്ടിൽ മുങ്ങി താഴ്ന്ന് ചെളിയിൽ നിന്ന് ഈ കറുത്ത വിത്തുകൾ ശേഖരിക്കുന്നു. അതിനുശേഷം കഴുകി ഉണക്കി വലുപ്പമനുസരിച്ച് തരംതിരിച്ച് ചട്ടിയിലിട്ട് ഉയർന്ന ചൂടിൽ വറുത്ത് തല്ലി പൊട്ടിച്ചിട്ടാണ് വെള്ള മഖാന ആക്കിയെടുക്കുന്നത്. ഇനി കേരളത്തിൽ ഈ മഖാന കൃഷി ചെയ്യാൻ പറ്റുമോ പറഞ്ഞുതരാം നല്ലൊരു പാട്ടിനെ.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മഖാന കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ കേരളത്തിലെ കാലാവസ്ഥയിലെ ഇത് കൃഷി ചെയ്യാൻ പറ്റൂ പറഞ്ഞുതരാം. കേരളത്തിലെ കാലാവസ്ഥയും അതുപോലെ തന്നെ ഒരുപാട് ജലാശയങ്ങളും കാണുമ്പോൾ ഇത് നമ്മുടെ നാട്ടിലും കൃഷി ചെയ്തുകൂടെ എന്ന് പലരും ചിന്തിക്കും. തത്വത്തിൽ നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയും വെള്ളക്കെട്ടുള്ള മഖാന ചെടിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. എന്നാൽ പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ ചില വെല്ലുവിളികളൊക്കെ ഉണ്ട്. മഖാനയുടെ വിളവെടുപ്പും പ്രോസസ്സിങ്ങും വളരെ സങ്കീർണവും പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ളതുമാണ്. ചെളിയിൽ മുങ്ങി വിത്തുകൾ വാരുന്നതിനും അത് വറുത്ത് പൊട്ടിക്കുന്നതിനും പ്രത്യേക പരിശീലനം സിദ്ധിച്ച തൊഴിലാളികൾ ആവശ്യമാണ്. കൂടാതെ കേരളത്തിലെ കുളങ്ങളിൽ പോളയും പായലും വേഗത്തിൽ പടരുന്നതും തടസ്സമാണ്. എങ്കിലും ഗവേഷണാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് മെഷീനറികൾ ഉപയോഗിച്ചോ പരീക്ഷിക്കുകയാണെങ്കിൽ കേരളത്തിലെ ചതുപ്പ് നിലങ്ങളിലും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലും ഇതൊരു സാധ്യത തന്നെയാണ്. മഖാന കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. മഖാനയെ കുറിച്ചാണ് നമ്മൾ ഇന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ഇതിന്റെ വിപണിയിലെ വിലയും ബിസിനസ് സാധ്യതകളും എങ്ങനെയൊക്കെയാണെന്ന് പറയാം. നിലവിൽ മാർക്കറ്റിൽ വൻ വിലയുള്ള ഒരു ഉൽപ്പന്നമാണ് മഖാന. ഉൽപാദന ചെലവിലും പ്രോസസ്സിംഗിലുമുള്ള കഠിനാധ്വാനവും ഇതിന്റെ ഉയർന്ന ആവശ്യകതയുമാണ് വില കൂടുതലാവാനായിട്ട് കാരണം. സാധാരണ റോ മഖാനയ്ക്ക് കിലോയ്ക്ക് 600 രൂപ മുതൽ 1000 രൂപ വരെ വിപണിയിൽ വിലയുണ്ട്. ഇനിയിപ്പോൾ പെരിപ്പെരി, പുതിന, ചീസ്, മസാല എന്നിങ്ങനെ വിവിധ ഫ്ലേവറുകൾ ചേർത്ത ബ്രാൻഡഡ് പാക്കറ്റുകളാക്കി മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ വില കിലോയ്ക്ക് 1500 മുതൽ 2000 രൂപ വരെയായിട്ട് ഉയരുന്നുണ്ട്. വലിയ കൃഷിഭൂമി ഇല്ലാത്തവർക്ക് പോലും മഖാന വൻതോതിൽ വാങ്ങിയിട്ട് ഫ്ലേവർ ചെയ്ത് ആകർഷകമായിട്ട് ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന വാല്യൂ അഡീഷൻ ബിസിനസ് വഴി വൻ ലാഭം കൊയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതായത് റോ വാങ്ങിച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് ബ്രാൻഡാക്കി വിൽക്കുക. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്കും മഖാന ഇന്ന് വൻതോതിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഓർക്കണം. ഇനി അടുക്കളയിൽ എങ്ങനെയാണ് മഖാനയുടെ വിഭവങ്ങൾ ഉണ്ടാക്കുക, അതും കൂടെ പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മഖാന കഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അല്പം നെയ്യിലോ വെളിച്ചെണ്ണയിലോ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വറുത്തെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രിസ്പി സ്നാക്ക് റെഡിയാണ്. കേവലം സ്നാക്കായിട്ട് മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മഖാന ഖീർ എന്നൊരു മധുര പലഹാരമുണ്ട്. തക്കാളി മണ്ടിപ്പരിപ്പും ചേർത്തുള്ള പനീർ മഖാന കറികളും വളരെ പ്രശസ്തമാണ്. ഇന്നിപ്പോ ചിപ്സിന് പകരമായിട്ട് മലയാളികളും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചായക്കൊപ്പം എണ്ണക്കടികൾ കഴിച്ച് ആരോഗ്യം കളയുന്നതിന് പകരം ദിവസവും ഒരുപിടി മഖാന കഴിക്കുന്നത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂപ്പർ ഫുഡ് നിങ്ങളുടെ ഭക്ഷണത്തിന്റെയും ഭാഗമാക്കുക. ഇപ്പോൾ പോപ്കോൺ പോലെ തോന്നിപ്പിക്കുന്ന ഈ ഒരു കുഞ്ഞു മഖാനയ്ക്ക് പിന്നിലെ വലിയ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വെള്ളത്തിൽ വളരുന്ന ഈ വെളുത്ത മുത്തുകള് രുചികരമെന്ന് മാത്രമല്ല, പോഷകങ്ങളുടെ വൻ ശേഖരം കൂടിയാണ്. ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലിയിലേക്ക് ചുവട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മഖാന തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. മഖാന കൃഷിയെക്കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കൃഷിവിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്ലിയ FM 90.4 കേട്ടു.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ஐ இந்த இது கொள்ளாலோ, പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, ബിയർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടായി. ഇൻസ്റ്റന്റ് പാട്ട് ദേ സമയം കൃത്യം 12 മണി കഴിയുമ്പോൾ വന്നിരിക്കുകയാണ് കേട്ടോ. 12 മണി കഴിഞ്ഞാൽ പിന്നെ പാട്ടിനുള്ള സമയമാണല്ലേ. യെസ്, പാട്ടുകൾക്ക് മാത്രമുള്ള സമയമാണ് ഇത്. ഇൻസ്റ്റന്റ് പാട്ടാണ് വിത്ത് വി ആർ ജെ ഐല്യ. അപ്പോ നീ, നമ്മൾ ഇനി മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ പോവാണ്. അതും എന്റെ ഇഷ്ടത്തിനാണോ? അല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വെച്ചു തരും. എവിടെ? ഇവിടെ ഇൻസ്റ്റന്റ് പാട്ടിൽ. അതെ, അപ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിക്കാനുള്ള സമയമാണ് ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഈ ഒരു സമയം. അപ്പോൾ വേഗം വേഗം വേഗം ആ ഒരു പാട്ടുകൾ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജസും കോൾസൊക്കെ വേഗം ഷടപടി ഷടപടി ഷടപടി എന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ. അപ്പോ വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ാണ്. ആ നമ്പർ ഇതാണ്, 8 2 8 1 5 0 9 0 0 82 81 50 90 00 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ആ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ദേ ഇന്നത്തെ എന്റെ ഫേവറേറ്റ് സോങ്, പതിവ് പോലെ തന്നെ ഏറ്റവും ആദ്യം എന്റെ പ്രിയപ്പെട്ട പാട്ടാണ് വരാൻ പോകുന്നത്. അതും ഇന്ന് ഞാൻ ഈ പാട്ട് ചൂസ് ചെയ്തതിന് പിന്നിൽ വ്യക്തമായ കാര്യവും കാരണവും ഉണ്ട് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിന്റെ ആ അഭിമാനമായിട്ടുള്ള മമ്മൂക്ക ആ നാഷണൽ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്ന സമയത്ത് എങ്ക പാത്താൽ അവങ്ക മട്ടുന്നറക്ക എന്ന് പറയുന്ന പോലെയാണ്. യെസ്, എവിടെ നോക്കിയാലും മമ്മൂക്കയുടെ ആ ഒരു അവാർഡ് വാങ്ങുന്ന ആ ഒരു മൊമെന്റും, ആഫ്റ്റർ അതിനുശേഷം മമ്മൂക്ക ഇന്റർവ്യൂ ഓരോ മീഡിയാസിനെ കൊടുത്ത ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊരു മമ്മൂക്ക ഫാനാണ്, അത് വേറെ കാര്യം. ഓക്കെ, ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ പാട്ട് ഒരു മമ്മൂക്ക മൂവി സോങ് തന്നെ ആവണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. ഒപ്പം തന്നെ മമ്മൂക്ക മാത്രമല്ല കേട്ടോ, വൈക്കം വിജയലക്ഷ്മി, മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായിക, അതെ, ARM എന്ന സിനിമയിൽ ആ പാട്ടിന് ദേശീയ അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ വൈക്കം വിജയലക്ഷ്മി മാമും ദേ ഇന്നലെ ആ ഒരു അവാർഡ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ രണ്ടും നമുക്ക് ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെയായിരുന്നു. രണ്ടും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ എന്തായാലും ആ സന്തോഷത്തിൽ ഇന്ന് ഞാൻ എന്തായാലും മമ്മൂക്ക സോങ് ആണ് ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്നത്. വല്യേട്ടൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മളെല്ലാരും പറയാറില്ലേ, മലയാളത്തിന്റെ വല്യേട്ടനാണ് നമ്മുടെ മമ്മൂക്ക. അതുപോലെ തന്നെ വല്യേട്ടൻ എന്ന സിനിമയിലെ പാട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യം വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എന്റെ ഫേവറേറ്റ് സോങ് ദേ വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാട്ടുകൾ ചോദിക്കാൻ വേണ്ടി മറക്കണ്ട. വേഗം ഏത് പാട്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ കേൾക്കേണ്ടത് എന്നൊരു കാര്യത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് ഒന്ന് തീരുമാനിച്ചു വെച്ചോ. അപ്പോ ആ തീരുമാനം എന്നെ വേഗം വേഗം വിളിച്ച് പറയാം. നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം കേട്ടോ. വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഞാൻ വൺസ് അഗെയിൻ പറഞ്ഞുതരാം. 8 2 8 1 5 0 9 0 00 എന്നതാണ് ആ ഒരു നമ്പർ. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. അത് മാത്രമല്ല പിന്നെന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ആ പാട്ടുകൾ ചോദിച്ചുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID. അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഷടപടേ ഷടപടേ എന്ന് പറഞ്ഞിട്ട് ആ പാട്ടുകൾ ഇന്ന് പോന്നോട്ടെ കേട്ടോ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടുവല്ല ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 11 ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ സി. ആ ഇല്ല, യെസ്. അങ്ങനെ ഞാൻ അടുത്ത പാട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അതായത് ഇന്നത്തെ ആദ്യത്തെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പാട്ടുകളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തെ പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ കവിത ചേച്ചിയാണ്, കവിത മോഹൻദാസ്. ചോദിച്ചിരിക്കുന്ന പാട്ട് കണ്ണാടിക്കോടും കൂട്ടി. യെസ്, ആ പാട്ടാണ്. ഞാൻ പാടിക്കഴിഞ്ഞ് നിങ്ങളെല്ലാവരും കൂടൊക്കെ കൂട്ടി പോകേണ്ടി വരും. ഓക്കെ, മനോഹരമായ ഒരു പാട്ടാണല്ലേ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, വിദ്യാസാഗർ സാറിന്റെ സംഗീതം, ദാസേട്ടനും ചിത്രചേച്ചിയും പാടിയിരിക്കുന്ന പാട്ടാണ്. മനോഹരമായ ഒരു ട്രാക്കാണ്. അപ്പൊ എന്തായാലും കണ്ണാടിക്കൂടും കൂട്ടിയതേ ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്, സ്പെഷ്യലി ഫോർ കവിത ചേച്ചി. യെസ്, ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കേശവൻ ചേട്ടനാണ്, കൊല്ലംകോട് നിന്നും. ആദ്യമായിട്ടാണ് കേശവൻ ചേട്ടൻ പാട്ട് ചോദിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായി ചോദിച്ചാലും ഞാൻ വെച്ചുതരും കേട്ടോ. ഓക്കെ, ചോദിച്ചിരിക്കുന്ന പാട്ട് മമ്മൂക്കയുടെ സിനിമയായിട്ടുള്ള വേഷം എന്ന ചിത്രത്തിലെ പാട്ടാണ്. മനോഹരമായ ഒരു ട്രാക്ക് തന്നെയാണ്. വേഷങ്ങൾ ജന്മങ്ങൾ അല്ലെ, വേഷന്മാറാം ഒരു നിമിഷം എന്നൊക്കെയാണ് പറയുന്നത്. കുറെ അർത്ഥവത്തായ വരികളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. കേശവൻ ചേട്ടന് വേണ്ടിയിട്ട് ആ പാട്ട് ഞാൻ അങ്ങ് വെച്ച് തന്നിരിക്കും കേട്ടോ. അപ്പോ ഇൻസ്റ്റന്റ് പാട്ടിൽ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയി വരുന്നുണ്ട്. അപ്പോസിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം തീകൃത്യം 12 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി പാട്ടുകളുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. അപ്പൊ ദീ ഞാൻ അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാനാട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ പാട്ട്, ഇന്ന് ജന്മദിനമായ സൗഹൃദവാണി റേഡിയോ കൂട്ടായ്മയിലെ അമ്പിളി സുനിലിന്റെ മോൾ സലീൻ അന്ന ജോണിനും സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ ലീബ ചേച്ചിയുടെ മോൾ വൈഷ്ണവി മോൾക്കും ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ക്രോണിക് ബാച്ചുലർ സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചിരി ചിരിയോ നൊമ്പര ചിരിയിൽ എന്ന ഗാനം കേൾപ്പിക്കാമോ? പി വി മുഹമ്മദ് വടക്കേ വാമന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് രണ്ട് പേരുടെ ബർത്ത്ഡേസ് പറഞ്ഞിട്ടുണ്ട്, സലീൻ അന്ന ജോണിന്റെയും അതുപോലെ തന്നെ വൈഷ്ണവി. അപ്പൊ രണ്ടു പേർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടുതയും ഞാൻ അറിയിക്കുന്നു. അപ്പൊ എന്തായാലും മുഹമ്മദ് ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ ദേ വരുന്നുണ്ട്. ആ ഒരു പാട്ടിന് ശേഷം ഇനി ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ പോകുന്നത്. അപ്പോൾ ദേ ഒരു ചെറിയൊരു ബ്രേക്ക് കൂടിയാണല്ലേ. ആ ബ്രേക്കിൽ നിങ്ങൾക്ക് വേണ്ട പാട്ട് ഏതാണെന്നുള്ളൊരു കാര്യം വേഗം ആലോചിച്ചോ, അതിനുശേഷം നിങ്ങൾക്ക് തന്നെ വിളിക്കാം, മെസ്സേജ് അയക്കാം കേട്ടോ. വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ, 8281509000.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909079.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക കേരളസഭ പിരിച്ചുവിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. പ്രശസ്ത നാടക സിനിമ അഭിനേത്രി സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യൻ പുരുഷ ടീമിന് ജയം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 800,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക കേരളസഭ പിരിച്ചുവിടാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. LDF ഗവൺമെന്റിന്റെ കാലത്ത് രൂപീകരിച്ച ലോക കേരളസഭയുടെ 1-2 സമ്മേളന തീരുമാനങ്ങൾ നടപ്പാക്കാത്തതും ധൂർത്തും അധിക ചെലവും കണക്കിലെടുത്തുമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി വിശദമാക്കി. കേരളത്തിന്റെ 70th anniversary രാജ്യത്തുടനീളം ഫെസ്റ്റിവൽ കേരള എന്ന പേരിൽ ടൂറിസം നിക്ഷേപ സാധ്യതകൾ മുൻനിർത്തി ആഘോഷിക്കുമെന്നും ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലാണ് ആദ്യം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾ കണക്കിലെടുത്ത് റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ ആരംഭിക്കും. ഇതോടൊപ്പം ഗതാഗത നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാളെ ലോക മാരിടൈം ദിനം എറണാകുളത്ത് സമഗ്രമായി ആഘോഷിക്കുമെന്നും കേരളത്തിന്റെ ഈ രംഗത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാണ് ആഘോഷം സംഘടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത നാടക സിനിമ അഭിനേത്രി സാവിത്രി ശ്രീധരൻ കോഴിക്കോട്ട് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. 40 വർഷത്തിലേറെയായി കോഴിക്കോട് ആസ്ഥാനമായ നിരവധി നാടക സംഘങ്ങളുടെ ഭാഗമായ സാവിത്രി ശ്രീധരൻ 2018 സുഡാനി ഫ്രം നൈജീരിയ സിനിമയിലെ അഭിനയത്തിലൂടെയാണ് കേരളമൊന്നാകെ ഏറെ അറിയപ്പെട്ടത്. 1977 1993 സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച നാടക അഭിനേത്രിക്കായ പുരസ്കാരം നേടിയ സാവിത്രി ശ്രീധരൻ KT മുഹമ്മദിന്റെ കലിംഗ, കോഴിക്കോട് ചിരന്തന, സംഗമം, സ്റ്റേജ് ഇന്ത്യ എന്നീ നാടക സമിതികളുടെ 1000 നാടകങ്ങളിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. സുഡാനി ഫ്രം നൈജീരിയയിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ തലത്തിൽ പ്രത്യേക പരാമർശവും ലഭിച്ചു. 3:30 to 4:30 കോഴിക്കോട് ടൌൺഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് മാനാരി ശ്മശാനത്തിലാണ് സംസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ, ദേശ്സേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ PM സ്വനിധി പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: നഗരങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും വഴിയോര കച്ചവടക്കാർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് PM സ്വനിധി. ഭവന നഗരകാര്യ മന്ത്രാലയം ആവിഷ്കരിച്ച് 2030 March വരെ നീട്ടിയ ഈ പദ്ധതിയിൽ 10,000 to 50,000 രൂപ വരെ വിവിധ ഘട്ടങ്ങളിൽ ഈടുരഹിത വായ്പകൾ ലഭ്യമാക്കുന്നു. തെരുവോര കച്ചവട മേഖലയെ സാമ്പത്തിക വളർച്ചയുടെയും ഉൾച്ചേർക്കലിന്റെയും പ്രധാന ചാലകശക്തിയായി മാറ്റാൻ PM സ്വനിധി പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ തെലങ്കാന സ്ഥിരമായി ഇടം പിടിക്കുന്നു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 65% സ്ത്രീകളാണ്.
1: ഇന്ന് ദേശീയ ആയുർവേദ ദിനം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ശാഖയായ ആയുർവേദത്തിന്റെ പ്രാധാന്യവും രോഗപ്രതിരോധ രംഗത്ത് അത് നൽകുന്ന സംഭാവനകളും മുൻനിർത്തിയാണ് എല്ലാ വർഷവും ദേശീയ ആയുർവേദ ദിനം ആചരിക്കുന്നത്. ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൌരന്മാർക്ക് ആശംസ നേർന്നു. ആയുർവേദ രംഗത്തെ അശാസ്ത്രീയ ചികിത്സാരീതികൾ മേഖലയ്ക്ക് വെല്ലുവിളിയാണെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് 11-ാമത് ആയുർവേദ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ചികിത്സാരീതികളിൽ ആയുർവേദത്തിന് സുപ്രധാന പങ്കുണ്ടെന്നും ദേശീയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ അത്യാവശ്യമാണെന്നും മുരളീധരൻ പറഞ്ഞു. ആയുർവേദ ദിനാചരണത്തിന്റെ കണ്ണൂർ ജില്ലാതല പരിപാടി കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ വിവിധ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ബധിരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, ആംഗ്യഭാഷയുടെ പ്രാധാന്യം സമൂഹത്തിലെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 23 ആംഗ്യഭാഷാ ദിനമായി ആചരിക്കുന്നത്. ബധിരരുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സംസ്ഥാനത്തിന്റെ പുതിയ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നു മുതൽ ഈ മാസം 28 വരെ തിരുവനന്തപുരത്തിലാണ് ചർച്ചകൾ. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പുതിയ മദ്യനയത്തിന് അന്തിമ രൂപം നൽകുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഇന്ത്യൻ പുരുഷ ടീം തുടർച്ചയായ 3-ാം ജയം നേടി. നാളെ ചൈനീസ് തായ്പേയെ ഇന്ത്യ നേരിടും. ബാഡ്മിന്റണിൽ അല്പസമയത്തിനകം ഇന്ത്യൻ താരങ്ങൾ ചൈനയെ നേരിടും. നീന്തലിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ബട്ടർഫ്ലൈ ഫൈനലിൽ ബെനഡിക്ടൺ മത്സരിക്കും. ഉച്ചയ്ക്കാണ് മത്സരം. റോയിങ്ങിൽ ഇന്ത്യയുടെ വനിതാ ടീം ഫൈനലിലേക്ക് യോഗ്യത നേടി. നാളെയാണ് ഫൈനൽ. ഫെൻസിംഗിൽ പുരുഷന്മാരുടെ ഇനത്തിൽ ഇന്ത്യ സെമി കാണാതെ പുറത്തായി. ടേബിൾ ടെന്നീസിൽ ഹർമീത് ദേശായും യശസ്വിനി ഗോർപടയും മിക്സഡ് ഡബിൾസിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ ഹംസ വോഗലിനെ തോൽപ്പിച്ച് അങ്കുഷ് പങ്കൽ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. രാവിലെ വനിതാ ടീം സ്കിറ്റ് ഷൂട്ടിംഗിൽ മഹേശ്വരി സിംഗ്, പരിനാസ് ധാലിവാൾ, റൈസ ധില്ലൺ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ സംഘം വെങ്കല മെഡൽ നേടി. സോഫ്റ്റ് ടെന്നീസിൽ ജെയ്മീന സെമിഫൈനലിൽ എത്തി. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിൽ 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ മനുഭാകർ പുറത്തായി. ബ്രസീലിയൻ ഇതിഹാസ താരം റൊണാൾഡീഞ്ഞോയും സംഘവും IM വിജയന്റെ നേതൃത്വത്തിലെ ഇന്ത്യൻ മുൻനിര താരങ്ങളും ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ. 7:30 കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. 5:30 കാണികൾക്ക് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം. തിരക്ക് പരിഗണിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും കൊച്ചി മെട്രോ അധിക സർവീസും ഏർപ്പെടുത്തി. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ടീമുകൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തും. ഞായറാഴ്ച 2:00 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഉൾപ്പെടെ വനിതാ താരങ്ങൾ ടീമിൽ ഉണ്ട്. ഒളിമ്പ്യൻ PR ശ്രീജേഷ്, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി എന്നിവരെ ഉൾപ്പെടുത്തി കണ്ണൂർ സർവകലാശാല കായിക ഉപദേശക സമിതിക്ക് രൂപം നൽകി. കായിക മേഖലയുടെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ സർവകലാശാലയ്ക്ക് ഉപദേശവും പിന്തുണയും നൽകുകയാണ് സമിതിയുടെ ലക്ഷ്യം. വൈസ് ചാൻസലർ ഡോ KK സാജു അധ്യക്ഷനായ സമിതിയിൽ 22 അംഗങ്ങൾ ഉണ്ട്. CMRL കേസിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച അന്വേഷണം പ്രഹസനമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആരോപിച്ചു. പിണറായി വിജയൻ അടക്കം പ്രതികളെ രക്ഷിക്കാനാണ് അന്വേഷണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കേന്ദ്ര ഏജൻസിയായ ED അന്വേഷിച്ചതിനപ്പുറം എന്ത് പ്രാഥമിക അന്വേഷണമാണ് നടത്തുകയെന്നും കൃഷ്ണദാസ് ചോദിച്ചു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഅഭിയാൻ കണ്ണൂരിൽ ഇന്ന് ആരംഭിക്കും. വൈകിട്ട് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ശിബിരം ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ ശിബിരത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. 25 വൈകിട്ട് സമാപന സമ്മേളനം BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾ കുടുംബങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് പ്രധാനമായും പ്രശ്നങ്ങൾ നേരിടുന്നതെന്നും സമൂഹവും കുടുംബവും മാറി ചിന്തിച്ചാൽ മാത്രമേ വയോജനക്ഷേമം പൂർണ്ണാർത്ഥത്തിൽ സാധ്യമാകൂ എന്നും വയോജന കമ്മീഷൻ ചെയർമാൻ K.സോമപ്രസാദ് പറഞ്ഞു. കണ്ണൂരിൽ വയോജന കമ്മീഷൻ സിറ്റിംഗിൽ പരാതികൾ പരിഗണിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുമിളി 66-ാം മൈലിന് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. പത്തനംതിട്ട മൈലപ്ര സ്വദേശിനി സാലി തോമസാണ് മരിച്ചത്. കയ്യിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ഗുരുതരാവസ്ഥയിലായ ബ്യൂട്ടീഷ്യൻ മരിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശിനി വിദ്യയാണ് മരിച്ചത്. സ്വകാര്യ ക്ലിനിക്കിലെ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവാണ് മരണകാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ തിരുവല്ല പോലീസിൽ പരാതി നൽകി. സ്വർണവില പവന് 640 രൂപ വർദ്ധിച്ച് 113,080 രൂപയായി. 14,135 രൂപയാണ് ഗ്രാമിന് വില. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലായി നടത്തിയ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ കണ്ണൂർ ജില്ല മികച്ച വിജയം നേടി. 539 പേർ പരീക്ഷ എഴുതിയതിൽ 432 പേരും വിജയിച്ചു. 80.14 വിജയ ശതമാനം. ഗാന്ധിജയന്തി വാരാഘോഷങ്ങളുടെ ഭാഗമായി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് 8 മുതൽ 12 വരെ ക്ലാസുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം സംഘടിപ്പിക്കും. ഓരോ വിദ്യാലയത്തിൽ നിന്നും 2 പേർ അടങ്ങുന്ന ഒരു ടീമാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ ദിവസം മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക കേരളസഭ പിരിച്ചുവിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. പ്രശസ്ത നാടക സിനിമ അഭിനേത്രി സാവിത്രി ശ്രീധരൻ അന്തരിച്ചു. ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനം. ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഇന്ത്യൻ പുരുഷ ടീമിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
5: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണിവരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915.
6: ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി ഇന്നത്തെ പാട്ടുകളുമായി കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ. ആ ഇല്ല, അതെ, ദേ ഞാൻ അടുത്ത പാട്ടിലേക്ക് നേരെ അങ്ങ് പോവാനായിട്ട് ഒട്ടും സമയം കളയുന്നില്ല. ജോസ് മാഷാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട് വെക്കാമോ ആ ഇല്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാൻ വെച്ചു തന്നിരിക്കും. അതും ദേ ഇപ്പോൾ നാഷണൽ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്ന ഈ വേളയിൽ ആ നാഷണൽ അവാർഡിന് കാരണമായിട്ടുള്ള ആ ഒരു പാട്ട് മാം പാടിയിട്ടുള്ള, വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുള്ള അങ്ങ് വാന കോണിൽ തന്നെ ഞാൻ വെച്ചു തന്നിരിക്കും കേട്ടോ. അപ്പൊ ജോസ് മാഷിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിനോദേട്ടനാണ്, വിനോദ് കാവൽപാട്. ചോദിച്ചിരിക്കുന്ന പാട്ട് വടാക്കറി എന്ന മൂവിയിലെ പാട്ടാണ് നെഞ്ചക്കുള്ളേ നീ. അങ്ങനെ മനോഹരമായ 2 പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക് ഐ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇൻസ്റ്റന്റ് പാട്ടാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ദേ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ. ആ ഇല്ല, അതേ ഞാൻ അടുത്തൊരു കോളറിലേക്കാണ് പോവാൻ പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് ആഫ്റ്റർനൂൺ സന്തോഷേട്ടൻ അത്തിക്കൂട്.
1: സന്തോഷേട്ടൻ അത്തിക്കൂട്, സന്തോഷേട്ടാ സന്തോഷായിരിക്കുന്നു?
2: സുഖമായിരിക്കുന്നു,
1: സുഖമായിരിക്കുന്നു. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഇന്നത്തെ പാട്ട് ഏത് വേണം?
2: അബ്ബൈ ഷൺമുഖി എന്ന സിനിമയിലെ രുക്കു രുക്കു.
1: അബ്ബൈ ഷൺമുഖി അല്ലേ?
2: അബ്ബൈ ഷൺമുഖി,
1: അതെ അതെ. ആ സംഭവത്തിനാണ് ഫാൻസ് കൂടുതല്.
2: അതെ,
1: പുരുഷ
2: സ്ത്രീ ആയിട്ട് അഭിനയിച്ച സിനിമ.
1: രസാണ് കാണാൻ, ആ ഒരു സ്വാഗ് ഒക്കെ ഭയങ്കര രസല്ലേ.
2: അടിപൊളി ആക്ടിങ് ആണ് മൂപ്പര്.
1: അതെ, മൂപ്പര് അല്ലെങ്കിൽ
2: ഒരു സ്ത്രീ ആയിട്ട് തോന്നിക്കും, പുരുഷനായി തോന്നിക്കാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്.
1: ഓക്കെ, അപ്പോ എന്തായാലും അവൈ ഷൺമുഖി എന്ന സിനിമയിൽ റുക്കു റുക്കു പാട്ട് വേണം.
2: ഓക്കെ,
1: ഞാൻ തന്നിരിക്കും കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ, സന്തോഷായിട്ടോ. അപ്പൊ എന്തായാലും നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കൂ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് അത്തിക്കൂട് നിന്നും സന്തോഷേണ്ണാണോ. അവൈ ഷൺമുഖി എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ ആ പാട്ട് വരും. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്. അഭിനവാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ലോക മൂവിയിലെ ലോക പ്രൊമോ സോങ് പ്ലീസ് പ്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഭിനവ്. അപ്പൊ അഭിനവിന് വേണ്ടിയിട്ട് ലോക എന്ന സിനിമയിൽ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. അപ്പോ രണ്ട് പാട്ടുകൾ വരുന്നു, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
3: അരേ ബാബാ രുക്കു, ഓ മൈ ഡാർലിംഗ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, സ്റ്റുഡിയോ ക്ലോക്കിൽ. യെസ്, അങ്ങനെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ. ആ ഇല്ല, അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ. അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, എന്റെ പേര് സതീഷ് പയ്യല്ലൂർ. ആദ്യമായിട്ടാണ് പാട്ട് ആവശ്യപ്പെടുന്നത്. സിനിമ ഡ്രീംസ് ആണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. മണിമുറ്റത്ത് ആവണിപ്പന്തൽ എന്ന പാട്ടാണ് കേട്ടോ. ദാസേട്ടനും ഒപ്പം തന്നെ സുജാത ചേച്ചിയും കൂടി പാടിയിട്ടുള്ള പാട്ടാണ്. മനോഹരമായ പാട്ടാണ്. അപ്പൊ എന്തായാലും സതീഷേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ദേ വരുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. നമുക്ക് മെസ്സേജ് നോക്കാം. നമസ്കാരം മൈലിക്കുട്ടി, ഒരു പാട്ട് ഇങ്ങോട്ട് വെച്ച് തരുമോ? പിന്നെന്താ വെച്ചുതരാലോ. കദളി ചിങ്കദളി എന്ന പാട്ടാണ്. നെല്ല് എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. ഇവിടെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാർജയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് എത്തിയിരിക്കുന്നേ. ഷാർജയിലുള്ള സേഫ്റ്റി ഓഫീസർ ആയിട്ടുള്ള ബ്രിജേഷ് തൃശൂരിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നേ. എന്റെ വോയിസ് ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോമൻ ചേട്ടൻ മെസ്സേജ് ആണ്. സോമൻ ചേട്ടന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബ്രിജീഷിന് വേണ്ടിയിട്ടാണ്, ബ്രിജീഷ് കൊള്ളാം, ബ്രിജീഷിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. യെസ്, അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് കൂടി ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക് ആയി സിർബകൻ എൻജോയ്.

ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം 1 മണി കഴിഞ്ഞ 13 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായി പാട്ടുകളുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർഷേ ആയില്യ. അപ്പോൾ ദി അടുത്ത പാട്ടിനുള്ള സമയമാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ മാധവൻ ചേട്ടനാണ്. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷനൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ആ പാട്ട് വരും കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് മേലെ മോഹമാനം എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരാജനാണ്. ഓക്കെ, അവരാജൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് കൂടി ഇതേ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: 1915 9447213111 സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. മനോഹരമായ 2 പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞ് ദേ നമ്മൾ എത്തിയിരിക്കുകയാണല്ലേ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട്. പാട്ടുകളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അപ്പോൾ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത പാട്ടുണ്ടല്ലോ, എപ്പോഴും എന്താ പറയുക, ചില പാട്ടുകളൊക്കെ ഏതൊരു കാലത്തും വളരെ ഹിറ്റായിരിക്കും എന്ന് പറയില്ലേ, അതുപോലെ അത്രയും ഹിറ്റ് ായ ഒരു പാട്ടാണ്. അതും സോഷ്യൽ മീഡിയയിലൊക്കെ ഈയിടെയായിട്ട് ഈ ഒരു സിനിമ ഒന്ന് റീറിലീസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു, ഈ ഒരു ഗാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായിരുന്ന സംഭവമാണ് കേട്ടോ. സിനിമ ഏതെന്നറിയോ? ഫോർ ദ പീപ്പിൾ. യെസ്, ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ പാട്ടാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. ഞാനിപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ് ഈ പാട്ട് ആവശ്യപ്പെടുന്നത് എന്ന് എടുത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ കോയമ്പത്തൂരിൽ നിന്നും ഈ പാട്ട് ചോദിച്ചിരിക്കുന്ന മണികണ്ഠൻ ചേട്ടന് വേണ്ടിയിട്ട്. ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിലെ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്നു നമ്മുടെ മമ്മൂക്കയുടെ ആ ഒരു ലെജൻഡറി ക്യാരക്ടർ ഉള്ള മൂവി. യെസ്, ഒരു വടക്കൻ വീരഗാഥ. ആ വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ പാട്ടാണ് കൂടെ വരാൻ പോകുന്നത്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കമലമ്മയാണ്. തട്ടേക്കാട് നിന്നും കളരി വിളക്ക് തെളിഞ്ഞതാണോ? അതെ, കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്നുള്ളൊരു കാര്യം ഇന്നലത്തെ ആ നാഷണൽ അവാർഡ്സിന്റെ ആ സെറമണിയുടെ വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നി, എന്ത് രസമാണ് മമ്മൂക്ക സ്റ്റേജിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, ഓ എന്തൊരു ഓറയാണ് ആ മനുഷ്യനെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. യെസ്, എനിവേ 2 പാട്ടുകളാണ് ഇനി ഇൻസ്റ്റന്റ് പാട്ടിൽ വരാൻ പോകുന്നത്. ഒന്ന് ദാ സൂപ്പർ ഹിറ്റ് സോങ് ലജ്ജാവതിയെ ഉത്സവം. നെക്സ്റ്റ് സോങ് എന്ന് പറയുന്നത് ക്ലാസിക് മൂവി. അതെ, ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്ന പാട്ട്. അപ്പൊ 2 പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം. എന്നിട്ട് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ട് ഓൺ യുവർ അഹല്യ FM 90.4 വിത്ത് മീ RJ ആയില്യ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: Instant patter, ivide motham patter.
3: യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ സമയത്തെ 1 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി ഇന്നത്തെ പാട്ടുകളുമായി കൂടെയുണ്ട് ഇറ്റ്സ് വി ആർ ജെ ആ ഇല്ല. അപ്പോൾ ദി ഒട്ടും സമയം കളയാതെ ഞാൻ അടുത്ത പാട്ടിലേക്ക് ഇങ്ങനെ ഓടിപ്പോവാൻ പോവാണ് കേട്ടോ. ഏകദേശം ഇന്നത്തെ സമയം ഇങ്ങനെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്നാലും അടുത്ത പാട്ട് ഒരു മൊഴി പറയാം എന്ന് തുടങ്ങുന്ന ഗാനമാണ് വരാൻ പോകുന്നേ. ഈ ഒരു പാട്ട് ദിനേശ് ഏട്ടനാണ് ചോദിച്ചിരിക്കുന്നത് കാസർഗോഡ് നിന്നും. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്. രാവണപ്രഭു എന്ന സിനിമയിലെ പാട്ടാണ് വരാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുനിത ചേച്ചിയാണ്. അങ്ങനെ രണ്ട് പാട്ടുകൾ ദേ ബാക്ക് ടു ബാക്ക് ആയി ഇൻസ്റ്റന്റ് പാട്ടിൽ ഓടി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ കേൾക്കല്ലേ? യെസ്, മനോഹരമായ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാ.

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 ഹെറിറ്റേജ് വില്ലേജ് പാലക്കാട്.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari. Instant butter, ivide motham butter.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പോകുന്നതിന് മുൻപ് പതിവ് പോലെ ഒരു 2-3 പാട്ട് തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ അതേ അടുത്ത പാട്ടുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ഒന്ന് സുമി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് വരാൻ പോകുന്നത്. പാലക്കാട് നിന്നാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നേ. കണ്ണിനും കണ്ണാടിക്കും എന്ന സിനിമയിലെ പാട്ട്. അപ്പൊ എന്തായാലും സുമി ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ മണിച്ചേട്ടൻ പാടിയ ഒരു പാട്ട് എന്തായാലും വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ ഒരു റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. ജാനകി ചേച്ചിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മണിച്ചേട്ട ഹിറ്റ് സോങ് ആയിട്ടുള്ള വളകിലുക്കുന്ന കുഞ്ഞോളെ എന്ന ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടിനെ വെച്ചരാമെന്ന്. അപ്പൊ എന്തായാലും ജാനകി ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ മുഹമ്മദ് ചോദിച്ചിരിക്കുന്ന ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ പാട്ട് കൂടി ഇൻസ്റ്റന്റ് പാട്ടിൽ എത്തുന്നുണ്ട്. അപ്പൊ 3 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് വരാൻ പോകുന്ന. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ, ടിൽ ദൻ ഇറ്റ്സ് മീ ആർജെ അഹല്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: തമിഴ് സിനിമാ സംഗീത ലോകത്ത് ഒരു പ്രത്യേക വൈബ് കൊണ്ടുവന്ന പേരാണ് യുവൻ ശങ്കർ രാജ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഇളയരാജയുടെ മകൻ യുവൻ ശങ്കർ രാജ അച്ഛന്റെ സംഗീത പാരമ്പര്യത്തിനൊപ്പം സ്വന്തമായൊരു മ്യൂസിക്കൽ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്ത സംഗീത സംവിധായകൻ. അത് മെലഡി ആയിക്കോട്ടെ, ബ്രേക്കപ്പ് സോങ്ങുകളായിക്കോട്ടെ, എനർജറ്റിക് ട്രാക്കുകളായിക്കോട്ടെ, യുവൻ സോങ്സിന് എപ്പോഴും ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. യുവതലമുറയുടെ ഇമോഷൻസിന് വളരെ കൃത്യമായി ക്യാപ്ചർ ചെയ്യാൻ സാധിച്ച സംഗീത സംവിധായകനാണ് യുവൻ ശങ്കർ രാജ. ആ ഒരു സിഗ്നേച്ചർ യുവൻ ശങ്കർ രാജ വൈബിലേക്കാണ് ഇന്ന് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത്. എനിക്ക് പേഴ്സണലി യുവൻ ശങ്കർ രാജ എന്നൊരു സംഗീത സംവിധായകന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വാമനൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നാ മുത്തുകുമാർ വരികൾ എഴുതി, യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത് രൂപ്കുമാർ റത്തോഡ് പാടിയിട്ടുള്ള ഏതോ സേഗിരായ് എന്ന തമിഴ് ഗാനത്തിലൂടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര നമ്മളിവിടെ ആരംഭിക്കുന്നു. On Ahalya FM 90.4, this is RJ Hira with you. Stay tuned.

ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കരിയറിലൂടെയാണ് യുവൻ ശങ്കർ രാജ തന്റെ യാത്ര ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഒരുപാട് സിനിമകൾക്ക് ശേഷം ധീന എന്നൊരു സിനിമയിലാണ് യുവൻ ശങ്കർ രാജ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒരു ബ്രേക്ക് കിട്ടുന്നത്. അതുവരെ പലരും ഈ ഒരു മ്യൂസിക് ഡയറക്ടറിനെ ഭാഗ്യമില്ലാത്ത ഒരു അൺലക്കി മ്യൂസിക് ഡയറക്ടറായിട്ടാണ് കണ്ടിരുന്നത്. കാരണം ചെയ്യുന്ന എല്ലാ സിനിമകളും ഫെയിലാകുന്നു, പാട്ടുകൾ കുഴപ്പമില്ലാതെ ആളുകളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ സിനിമയ്ക്ക് ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരു സംഗീത സംവിധായകൻ എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു സംഗീത സംവിധായകൻ. പലപ്പോഴും പല രാത്രികളും തന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കിട്ടുന്ന ഈ പേരുകളെ ആലോചിച്ച് യുവൻ ശങ്കർ രാജ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് കരിയറിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് ദീന എന്ന സിനിമയിലൂടെയാണ്. ഈ ഒരു സിനിമയിൽ അജിത്ത് തന്നെയാണ് നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു സിനിമ താൻ തന്നെ ചെയ്യണം, ഇങ്ങനൊരു ചാൻസ് തരുകയാണ്, ആ ചാൻസിനെ വളരെ ഭംഗിയായി ഉപയോഗിക്കണം എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ മേലൊരു കോൺഫിഡൻസ് വെക്കുകയും ചെയ്തത് അജിത്ത് എന്ന നായകൻ തന്നെയാണ്. അങ്ങനെയാണ് ദീന എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്യുന്നതും ഹിറ്റുകളായി മാറുന്നതും. ദീന എന്ന സിനിമയിലെ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വിജയ് സാഗർ വരികളെഴുതി, ഹരിഹരൻ പാടി, യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത സൊല്ലാമൽ തൊട്ടു ചെല്ലും എന്ന ഗാനം. ഓണഹലി എഫ് എം 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

യു എൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകനെ പലരും ഓർക്കുന്നത് ഈ ഒരൊറ്റ സിനിമയിലൂടെയായിരിക്കും, 7G റെയിൻബോ കോളനി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. യു എൻ ശങ്കർ രാജയുടെ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കനാകാനും കാലങ്ങൾ, കലയിന്തോടും നീരങ്ങൾ. എനിക്ക് തോന്നുന്നു യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകന്റെ ഒരു സിഗ്നേച്ചർ നമ്മൾ കണ്ടെത്തിയത് ഈ പാട്ടുകളിലൂടെയായിരുന്നു. ഈ സിനിമയിലെ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് സാരംഗി പ്ലെയർ, ഒരു ബോംബെയിലുള്ള ഒരു സാരംഗി പ്ലെയറും കൂടെ ഇതിൽ അസോസിയേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാരംഗി വായിച്ചുകൊണ്ട് വളരെ വലിയ പീസുകൾ വായിച്ചിടുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ 7 മിനിറ്റൊക്കെ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു പോർഷനൊക്കെ ആ ഒരു സിനിമയിൽ പല പല ഘട്ടങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡിങ്ങിന് അത്തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളും ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു കൊളാബറേഷൻ സംഭവിച്ചപ്പോൾ തമിഴ് സിനിമയ്ക്ക് അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സംഭവിച്ചത്. സൊ 7G റെയിൻബോ കോളനി എന്ന സിനിമയിലെ കനാകാണും കാലങ്ങൾ എന്ന പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നാ മുത്തുകുമാർ വരികളെഴുതി ഹരീഷ് രാഘവേന്ദ്രയും ഉസ്താദ് സുൽത്താൻ ഖാനും ചേർന്ന് പാടിയ പാട്ട്, 7G റെയിൻബോ കോളനി എന്ന സിനിമയിൽ നിന്നും യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് പാട്ട് ചെയ്യുമ്പോൾ ആ പാട്ടിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് യുവൻ ശങ്കർ രാജു പറഞ്ഞിട്ടുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ശരിക്കും ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ക്യാരക്ടറിന്റെ മൂഡാണ് അദ്ദേഹം നോക്കുന്നത്. എന്താണ് അവരുടെ ആ ഇമോഷൻസ് അല്ലെങ്കിൽ എന്ത് മൂഡിലൂടെയാണ് ആ ഒരു ക്യാരക്ടർ കടന്നു പോകുന്നത് എന്നുള്ളതിനെയാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. നോട്ട് ദ കംപ്ലീറ്റ് സ്റ്റോറി, പക്ഷേ ആ സിറ്റുവേഷൻ, ആ മൂഡ്, ആ ഒരു സാധനത്തിനെ ടാപ്പ് ചെയ്ത് ഡയറക്ടറിന്റെ അടുത്ത് നിന്ന് ഗ്രാസ്പ് ചെയ്തെടുത്ത് അതിനനുസരിച്ച് മ്യൂസിക് ചെയ്യുക എന്നുള്ളതാണ് യുവൻ ശങ്കർ രാജ സ്റ്റൈൽ ഓഫ് കമ്പോസിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരുപാട് പാട്ടുകൾ തമിഴ് സിനിമയ്ക്ക് ലഭിച്ചു. അതിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് തുള്ളുവതോ ഇളമൈ എന്ന് പറയുന്ന സിനിമ. എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും ഹിറ്റുകൾ പിറന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് യുവൻ ശങ്കർ രാജയുടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയായിരുന്നു ഈ സിനിമയിലെ ഇത് കാതലേ എന്ന് പറയുന്ന ഗാനം. പാ വിജയ് വരികളെഴുതി ശ്രീനിവാസും ഹരിണിയും ചേർന്ന് പാടിയ ഈ ഡ്യുവറ്റ് ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇളയരാജ എന്ന സംഗീത സംവിധായകന്റെ ഒരു മ്യൂസിക്കൽ ജേണി കണ്ടിന്യൂ ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് സ്വന്തമായി പരീക്ഷണങ്ങൾ നടത്തി സംഗീതത്തിലൂടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഈ ഒരു സംഗീത സംവിധായകന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് മന്മഥൻ പോലുള്ള സിനിമകളിലെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ മന്മഥൻ പോലുള്ള ഒരു സിനിമയെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സിനിമയാണ്, അതിലെ കുറച്ച് ഇംഗ്ലീഷ് സോങ്സിന്റെ ഒരു ഒരു ഒരു സ്റ്റൈൽ അവിടെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ റാൻഡം ഇംഗ്ലീഷ് സോങ്ങുകൾ അദ്ദേഹം ഒരു സീനിന് വേണ്ടിയിട്ട് വെറുതെ പ്ലേ ചെയ്യുമായിരുന്നു. ഒരു പാട്ടെടുക്കുന്നു, ആ ഒരു സീൻ അവിടെ വെക്കുന്നു, പാട്ട് കേട്ട് നോക്കുന്നു, ശരിയാവുന്നില്ല, അടുത്ത പാട്ടിടുന്നു. അങ്ങനെ ഏത് പാട്ടിന്റെ മൂഡാണ് ഈ ഒരു സിനിമയുടെ സീനിന് ഏറ്റവും ആപ്റ്റ് ആകുന്നത് എന്ന് ഇവൻ നായകൻ ചിമ്പു അവിടെ ഉള്ള സമയത്ത് തന്നെ സംസാരിച്ച് ആ മൂഡ് ഏതാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കോപ്പി ചെയ്യാതെ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വൺസ് ഹീ ലൈക്ക് ദ മൂഡ്, ആ ഒരു പാട്ട് ഏത് പാട്ടിന്റെ മൂഡാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് ആ ഒരു പാട്ട് ഭംഗിയായി ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെയാണ് യു എൻ ശങ്കർ രാജയുടെ പാട്ടുകളെക്കുറിച്ച് വ്യത്യസ്തമാക്കാൻ സഹായിച്ചിട്ടുള്ളത്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ മന്മഥൻ എന്ന സിനിമയിൽ നിന്ന് സ്നേഹൻ വരികൾ എഴുതി സാധന സർഗം പാടി യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്തിട്ടുള്ള മന്മഥനെ നീ എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് നല്ല ഗാനങ്ങൾ ചെയ്തിട്ടും വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ലാത്ത ഒരു സംഗീത സംവിധായകനാണെന്ന് പലപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് യുവൻ ശങ്കർ രാജ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. പക്ഷേ അദ്ദേഹത്തിനോട് പല ഇന്റർവ്യൂസിലും അത് ചോദിക്കുമ്പോൾ, പാട്ടുകൾ ചെയ്യുന്നത് റെക്കഗ്നിഷനു വേണ്ടി മാത്രമല്ല, അത് ഫാൻസിന് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റഡായി ഇത്രയും നാളായി തന്റെ കൂടെ നിൽക്കുന്ന ഫാൻസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പല ഫാൻസും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഹീലിംഗ് എഫക്റ്റ് എപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകളിലുണ്ട്. ഒരു ബ്രേക്കപ്പിൽ നിന്ന് ഹീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വേദനയിൽ നിന്ന് പുറത്തു വരിക, അങ്ങനെ ഒരു ഹീലിംഗ് ടെൻഡൻസി ഉള്ള പാട്ടുകളും കോമ്പോസിഷൻസുമാണ് യുവൻ ശങ്കർ രാജയിൽ നിന്നുണ്ടായിട്ടുള്ളത്. AR റഹ്മാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വളരെ മാജിക്കൽ ആയിട്ടുള്ളൊരു വോയിസ് ആണ് യുവൻ ശങ്കർ രാജയുടെ എന്ന് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. സോ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പവർഫുൾ ടൂളായിട്ട് മ്യൂസിക് മാറുന്ന ആ ഒരു സംഗതിയാണ് ശരിക്കും നമ്മൾ യുവൻ ശങ്കർ രാജ മ്യൂസിക്കിലൂടെ അനുഭവിക്കുന്നത്. സോ യുവൻ ശങ്കർ രാജയുടെ ശബ്ദത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നാൻ മഹാനില്ല എന്ന സിനിമയ്ക്ക് വേണ്ടി യുഗഭാരതി വരികൾ എഴുതി യുവൻ ശങ്കർ രാജയും തന്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

കമ്മിങ് ബാക്ക് ടു ദ ഹീലിംഗ് എഫക്ട് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ടെൻഡൻസി ഉള്ള പാട്ടുകൾ ചെയ്യാൻ കേൾപ്പുള്ള ഒരു സംഗീത സംവിധായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലേഷ്യയിൽ ഒരു പ്രാവശ്യം അദ്ദേഹം ഒരു കോൺസേർട്ടിന് വേണ്ടി പോയ സമയത്ത് ഒരാളിങ്ങനെ പിന്നിലിങ്ങനെ ചെയ്സ് ചെയ്ത് വരികയാണ്. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ഒരു പോയിന്റിൽ വെച്ച് അവർ മീറ്റ് ചെയ്തപ്പോഴാണ് പറയുന്നത് ഞാനൊരു വലിയ ഫാനാണ്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞത് ലൈഫിൻ്റെ ഒരു പോയിന്റിൽ ഒരു സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, യുവൻ ശങ്കർ രാജയുടെ പാട്ടിലൂടെയാണ് ലൈഫിലേക്ക് തിരിച്ചു വന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് എഫക്റ്റ് തന്നെയാണ് ലൈഫിനെ മാറ്റിമറിച്ചത് എന്നൊക്കെ ഒരു വലിയൊരു ഫാൻ വന്ന് പറയുകയുണ്ടായി എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് എ കണക്ഷൻ ഫ്രം സോങ്, അല്ലേ? ഒരു സോങ്ങിൽ നിന്ന് ജീവിതത്തിൻ്റെ ഏതോ ഒരു കോണിലിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ഒരു കപ്പാസിറ്റി ഉള്ളൊരു പാട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഒരു സംഗീത സംവിധായകൻ്റെ ഏറ്റവും വലിയ വിജയം. സോ ആ ഒരു പാട്ട്, ആ പയ്യൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാളിൽ വാഴ്ക്കെ എന്ന് പറഞ്ഞ പുതുപ്പേട്ട എന്ന സിനിമയിലെ പാട്ടാണ്. നാം മുത്തുകുമാർ വരികളെഴുതി, യുവൻ ശങ്കർ രാജ തന്നെ പാടി കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ലവ്, ഫ്രണ്ട്ഷിപ്പ്, ലോൺലിനെസ്, ഹാർട്ട് ബ്രേക്ക്, ഇങ്ങനെ പല ഇമോഷൻസിനും സൗണ്ട് ട്രാക്ക് ആയിട്ടുണ്ട് യുൻ ശങ്കർ രാജ പാട്ടുകൾ. അല്ലെ, കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. പല യുവൻ ശങ്കർ രാജ പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഈ സിനിമയിലെ ഈ പാട്ടല്ലേ എന്ന്. പക്ഷേ എനിക്കൊന്ന്, പല പാട്ടുകളും വളരെ കാഷ്വലായിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളിലൊന്നാണ് വിന്നർ എന്ന സിനിമയ്ക്ക് വേണ്ടി, വടിവേലുമൊക്കെ വളരെ കോമഡി ആയിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വളരെ കാഷ്വലായിട്ടാണ് ആ പാട്ടുകളെയും ആ ഒരു സിനിമയും അദ്ദേഹം സമീപിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നല്ല ഒരുപാട് പാട്ടുകൾ നമ്മൾ ഈ സിനിമയിലൂടെ കേട്ടു. പാ വിജയ് വരികൾ എഴുതി, എന്തൻ ഉയർത്തൊഴിയേ എന്ന് പറയുന്ന ഒരു മനോഹര ഗാനം വിന്നർ എന്ന സിനിമയിൽ ആ സമയത്ത് ഒരു ഹിറ്റ് തന്നെയായിരുന്നു. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഉദിത് നാരായണനും യുവൻ ശങ്കർ രാജയും ചേർന്ന് പാടിയ ഈ പാട്ട് ഫ്രം ദ മൂവി വിന്നർ കേൾക്കാൻ പോകുന്നു നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്. യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകന്റെ മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

യു എൻ ശങ്കർ രാജയുടെ ഒരു മാജിക്കൽ സോങ് എന്ന് വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക് ജേർണിയിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഇളയരാജ ആൻഡ് എ ആർ റഹ്മാൻ ഇവർ രണ്ടുപേരും തന്നെയാണ് സംഗീതത്തിലേക്ക് വരാനുള്ള ഒരു വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ സിനിമയിലെ ഈ പാട്ട്, റാം എന്ന സിനിമയിലെ ആരാരിരാരോ എന്ന് പറയുന്ന ഗാനം, എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഇപ്പോഴും അമ്മ എന്ന പാട്ടുകളെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയെ പറ്റിയുള്ള പാട്ടുകൾ ആലോചിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെയാണ് പലരുടെയും മനസ്സിലേക്ക് കൂടി വരാറുള്ളത്. പലരുടെയും പ്ലേലിസ്റ്റിലുള്ളൊരു പാട്ട് കൂടിയാണത്. സോ ഈ ഒരു പാട്ടിനുള്ളൊരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന എ ആർ റഹ്മാന്റെ ഗാനം തന്നെയാണ് ഈ ഒരു പാട്ടിനൊരു ഇൻസ്പിറേഷൻ ആയത്. ഒരു അമ്മ ബോണ്ടിങ് മനസ്സിലാക്കുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു ഈ രണ്ട് പാട്ടുകളും. സോ എനിക്ക് തോന്നുന്നു ഒരു പാട്ട് മറ്റൊരു പാട്ടിന്റെ ഇൻസ്പിറേഷൻ ആകുന്നു എന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ പാട്ടിന് കാണാം. സോ റാം എന്ന സിനിമയ്ക്ക് വേണ്ടി യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത് കെ ജെ യേശുദാസ് പാടിയിട്ടുള്ള ആരാരിരാരോ എന്ന് പറയുന്ന പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

സ്വന്തം കസിൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു ഫീല് അല്ലെ, ആ ഒരു ഫീൽ ആയിരുന്നു ശരിക്കും ചെന്നൈ 28 എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. യു എൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകന്റെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പാട്ട്. സോ അദ്ദേഹത്തിന്റെ കസിന്റെ ഒരു മൂവിയാണ്. സോ ആ സിനിമയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി കമ്പോസ് ചെയ്യാനുള്ള ഈ ഒരു അവസരം ഏറ്റവും ഭംഗിയായി തന്നെ ഉപയോഗിച്ചു എന്ന് പറയണം. സോ ഈ പാട്ട് യാറോ എന്ന് പറയുന്ന പാട്ട് SPBയും ചിത്രയും ചേർന്നിട്ടാണ് പാടിയിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്യുവറ്റ് സോങ് ആണ്. വളരെ അണ്ടർ റേറ്റഡ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഈ പാട്ട് നമുക്ക് അടുത്തതായി കേൾക്കാം. വാലി കമ്പോസ് ചെയ്ത് ചെന്നൈ 28 എന്ന സിനിമയ്ക്ക് വേണ്ടി യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാട്ടാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM 90.4. നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് RG ഹീര. യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകന്റെ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടി നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഡോക്ടർ അഹല്യ, Let's talk about health.
0: നമസ്കാരം. അഹല്യ FM 90.4 എല്ലാ ലിസണേഴ്സിനും സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ ഇന്ന് ഡോക്ടർ അഹല്യയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് സ്പോർട്സ് ആയുർവേദത്തെ കുറിച്ചാണ്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു സ്പോർട്സ് ആയുർവേദം. എന്താണ് ഈ സ്പോർട്സും ആയുർവേദവും തമ്മിലുള്ള ബന്ധം എല്ലാം അറിയാം ഇന്നത്തെ ഡോക്ടർ അഹല്യയിൽ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഞാനല്ല, ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയാനായിട്ട് എൻ്റെ കൂടെ ഇന്നൊരു ഡോക്ടർ ജോയിൻ ചെയ്യുന്നുണ്ട്. തെങ്കര ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ അമീർ ഷാ സി കെ ആണ് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം സ്പോർട്സ് ആയുർവേദയിലെ മെഡിക്കൽ ഓഫീസറാണ്. നമുക്ക് സ്നേഹപൂർവ്വം ഡോക്ടർ അമീറിനെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ അഹല്യയിലേക്ക് സർ വെൽക്കം. സ്പോർട്സ് ആയുർവേദ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ്. ചിലർക്ക് അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് ആദ്യം ചോദിക്കുന്നു, എന്താണ് ഈ സ്പോർട്സ് ആയുർവേദ?
5: സ്പോർട്സ് ആയുർവേദ എന്നത് കായിക താരങ്ങളുടെ കായികക്ഷമത മെച്ചപ്പെടുത്താനും പരിക്കുകൾ ചികിത്സിക്കാനും ഭാവിയിൽ ഉണ്ടാകാവുന്ന പരിക്കുകൾ തടയാനും ലക്ഷ്യമിട്ടുള്ള ആയുർവേദത്തിന്റെ ഒരു പ്രത്യേക മേഖലയാണ്. ആരോഗ്യമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ ഒരു ആശയം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൂടുതലും സ്ട്രെസ്സും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസും ഉള്ളൊരു ജീവിതത്തിലൂടെ ആണല്ലോ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനൊപ്പം രോഗം വരാതിരിക്കാനുള്ള ആരോഗ്യ സംരക്ഷണത്തിന് കൂടി കൂടുതൽ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു. പ്രമുഖ അന്താരാഷ്ട്ര ജേണലായ ജേണൽ ഓഫ് സ്പോർട്സ് ആൻഡ് ഹെൽത്ത് സയൻസിൽ ഈയിടെ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും കൃത്യമായി വ്യായാമം ചെയ്യുന്നതും പ്രായമാകുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എസ്പെഷ്യലി അൾഷിമേഴ്സ് പോലെയുള്ള മറവി രോഗങ്ങൾ തടയുന്നതിൽ. ഇപ്രാവശ്യം 11th ആയുർവേദ ദേശീയ ആയുർവേദ ദിനാചരണമാണല്ലോ നമ്മൾ
0: ആഘോഷിക്കുന്നത്.
5: ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് തന്നെ ആയുർവേദ ഫോർ എ ഹെൽത്തിയർ ടുമോറോ എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത് കായിക രംഗത്താണ്, അഥവാ സ്പോർട്സ് ആയുർവേദയിലാണ്.
0: ഓക്കെ, അപ്പോ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കായിക താരങ്ങൾക്ക് പരിക്കുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ഏറ്റവും സാധാരണയായിട്ട് ഉണ്ടാവുന്ന ഈ സ്പോർട്സ് ഇഞ്ചുറീസ് ഏതൊക്കെയാണ്, ഇവയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
5: സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിൻ്റെയോ സമയത്ത് മസ്കുലോസ്കെലറ്റൽ സ്ട്രെച്ചസ്, അതായത് നമ്മുടെ മസിൽസ്, ടെൻഡൻസ്, ലിഗമെൻസ്, ജോയിൻസ്, ബോൺ തുടങ്ങിയ സ്ട്രക്ചേഴ്സിനുണ്ടാവുന്ന ഇഞ്ചുറിയാണ്. പൊതുവെ ഇതിനെ രണ്ട് തരത്തിൽ, അതായത് അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് അല്ലെങ്കിൽ ഓവർ യൂസ് എന്ന രീതിയിലാണ് തരംതിരിക്കുന്നത്. അപ്പോൾ അക്യൂട്ട് ഇഞ്ചുറി എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഇഞ്ചുറികളാണ്. ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ കളിക്കളിൽ രണ്ട് പ്ലെയേഴ്സ് തമ്മിലുള്ള കൊളീഷൻ മൂലം ഉണ്ടാകുന്ന ഇഞ്ചുറി, അല്ലെങ്കിൽ ക്രിക്കറ്റിനിടയിൽ ബോൾ കൊണ്ട് ഉണ്ടാകുന്ന ഡയറക്റ്റ് ഇഞ്ചുറി, ഇതെല്ലാം ഡയറക്റ്റ് ഇഞ്ചുറിയിലാണ് പെടുന്നത്. അതുപോലെ മറ്റൊരു ടൈപ്പ് അക്യൂട്ട് ഇഞ്ചുറിയാണ് ഇൻഡയറക്റ്റ് ടൈപ്പ്. ഉദാഹരണത്തിന് കൈ നീട്ടി വീഴുമ്പോൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നത്. അടുത്ത ടൈപ്പാണല്ലോ ക്രോണിക് അല്ലെങ്കിൽ ഓവർ യൂസ് എന്ന് പറഞ്ഞത്. ഇത് റിപ്പീറ്റഡ് മൈക്രോ ട്രോമ, അതുപോലെ ഇൻഎഡ്യൂക്കേറ്റ് റിക്കവറി മൂലം ടിഷ്യൂവിൽ സംഭവിക്കുന്ന ഗ്രാജുവൽ ഡാമേജ് ആണ്. ഇതിന് ഉദാഹരണമാണ് ടെന്നിസ് എൽബോ, ഷിൻ സ്പ്ലിന്റ് തുടങ്ങിയവ. ഒരു ചെറിയ ഇഞ്ചുറി ശരിയായി റീഹാബിലിറ്റേഷൻ നടന്നില്ല, ചെയ്യാതെ വരുമ്പോൾ വീണ്ടും ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഇത് റിപ്പീറ്റേറ്റീവ് സ്ട്രെസ് ആകുന്നതാണ് ഇതിന് കാരണം. ഇഞ്ചുറി ഇതുപോലെ തന്നെ ഇഞ്ചുറി ഓരോ ഇവൻസിനും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഫുട്ബോൾ പ്ലെയേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും നീ ഇഞ്ചുറി അല്ലെങ്കിൽ ആംഗിൾ ഇഞ്ചുറി ഒക്കെയാണ് സംഭവിക്കുന്നത്. അതുപോലെ ഇഞ്ചുറി ഓരോ ഇവൻസിനനുസരിച്ചും വ്യത്യസ്തമാണ്. ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും നീ ഇഞ്ചുറി അല്ലെങ്കിൽ ആംഗിൾ ഇഞ്ചുറി ഒക്കെയാണ് കൂടുതലും കാണപ്പെടുന്നത്. എന്നാൽ ത്രോ ഇവൻസ് അഥവാ ഷോർട്ട് പുട്ട് പോലെയുള്ള ത്രോ ഇവൻസിൽ കൂടുതലും ഷോൾഡറിനാണ് ഇഞ്ചുറി സംഭവിക്കുന്നത്. ഇഞ്ചുറി മസ്കുലോസ്കെൽറ്റൽ സ്ട്രക്ചറിനനുസരിച്ചും വ്യത്യാസപ്പെടും. ഇപ്പോൾ മസിലിനാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന സ്ട്രെയിൻ എന്നാണ്, അഥവാ ലിഗമെൻസിനാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന സ്പ്രെയിൻ എന്നാണ്, ഇപ്പോൾ ബോൺസിലാണെങ്കിൽ അത് ഫ്രാക്ചർ എന്ന രീതിയിലാണ് പറയുന്നത്. ഇത് തന്നെ ഇഞ്ചുറിയുടെ സിവിയറിറ്റിക്ക് അനുസരിച്ച് പലതരം ഗ്രേഡുകളാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ലിഗമെൻറ്റ് ഇഞ്ചുറിയിലെ ഗ്രേഡ് 1 ആണെന്ന് നോക്കാം. ഗ്രേഡ് 1 നമുക്ക് ടേപ്പിംഗ് അല്ലെങ്കിൽ ബാൻഡേജിങ് ടെക്നിക്സ് പോലെയുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്ത് ഇവ നമുക്ക് താരത്തെ കളിക്കാൻ അനുവദിക്കാവുന്നതാണ്. എന്നാൽ അതേസമയം ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 പോലെയുള്ള ഇഞ്ചുറികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അവിടെ ഇമ്മൊബിലൈസേഷന് ശേഷം വിദഗ്ധ മെഡിക്കൽ സേവനം തേടേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഫ്രാക്ചറും ഡിസ്ലൊക്കേഷനും. ഇവിടെയും ഉടനെ തന്നെ ഇമ്മൊബിലൈസേഷൻ ചെയ്ത് വിദഗ്ധ മെഡിക്കൽ സേവനം തേടേണ്ടതാണ്.
0: ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കളിക്കിടെ പെട്ടെന്ന് പരുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ എന്താണ് ചെയ്യേണ്ടത്, ഈ റൈസ് പോലെയുള്ള ഫസ്റ്റ് എയ്ഡ് രീതികൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്?
5: കളിക്കിടെ ഒരു താരത്തിന് പരിക്ക് സംഭവിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ആക്ടിവിറ്റിയിൽ നിന്നും അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരു ഇനീഷ്യൽ അസസ്മെൻ്റ് ചെയ്ത് പരിക്കിൻ്റെ തീവ്രത മനസ്സിലാക്കി വേണ്ട ചികിത്സ നൽകണം. തീർച്ചയായും റൈസ് അഥവാ പ്രൈസ് പോലെയുള്ള പ്രോട്ടോകോൾ പാലിക്കേണ്ടത് ഇവിടെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്.
0: ഓക്കെ.
5: R എന്ന് പറയുന്നത് റെസ്റ്റ് ആണ്. ആ ഇഞ്ചുർഡ് ടിഷ്യൂവിന് ഫെർദർ സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടി അവരെ ആക്ടിവിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതുപോലെ I എന്ന് പറയുന്നത് കോൾഡ് അപ്ലിക്കേഷനാണ്, ഐസ് വെക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പെയിനും സ്വെല്ലിങ്ങും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്.
0: ഓക്കെ.
5: C എന്ന് പറയുന്നത് കംപ്രഷൻ, ഒരു എലാസ്റ്റിക് ബാൻഡേജ് വെച്ച് ഒരു അപ്രോപ്രിയേറ്റ് കംപ്രഷൻ നൽകുന്നതാണ്. ഇത് ആ ഭാഗത്തിന് റെസ്റ്റും ഇമ്മൊബിലൈസേഷനും അതുപോലെ സ്വെല്ലിങ് കുറയ്ക്കുന്നതിനും സഹായിക്കും.
0: ഓക്കെ.
5: E എന്ന് പറയുന്നത് എലവേഷൻ, അതായത് ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഭാഗത്തെ നമ്മുടെ ഹാർട്ട് ലെവലിൽ നിന്നും ഉയർത്തി വെക്കുന്നതാണ്. ഇത് സ്വെല്ലിങ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പുതിയ പ്രോട്ടോകോൾ പീസ് ആൻഡ് ലവ് പോലെയുള്ള പുതിയ പ്രോട്ടോകോൾ, ഇത് പ്രകാരം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. ഇത് മറ്റൊന്നും കൊണ്ടല്ല, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗുകൾ ഇഞ്ചുറി ഹീലിങ്ങിന് കാലതാമസം ഉണ്ടാകുന്നു എന്നതിനാലാണ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമാണ് സ്പോർട്സ് മെഡിസിൻ വിദഗ്ധർ ഇവ നിർദ്ദേശിക്കാറുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഒപ്റ്റിമിസം, ലവിലെ ഒപ്റ്റിമിസം അഥവാ മെന്റൽ സപ്പോർട്ട്. ഇത് ഫാസ്റ്റർ ഹീലിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
0: ഓക്കെ. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം, ഈ പെയിൻ ഉണ്ടെങ്കിൽ കളി തുടരാം എന്നൊരു നോ പെയിൻ നോ ഗെയിൻ എന്നൊരു ധാരണ ശരിയാണോ? ഏത് തരത്തിലുള്ള വേദനയാണ് അപകട സൂചനയായിട്ട് നമ്മൾ കാണേണ്ടത്?
5: ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എല്ലാ പെയിനും നേട്ടങ്ങൾ നൽകുന്നവയല്ല, എന്നാൽ ചിലത് ശുഭസൂചനവുമാണ്. ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എല്ലാ പെയിനും ഇഞ്ചുറി ആവണം എന്നില്ല. ഉദാഹരണത്തിന് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസ് ട്രെയിനിങ് സെഷനു ശേഷം നമ്മുടെ മസിൽസിന് വരുന്ന ഒരു ഡിഫ്യൂസ് സോർനെസ് പലപ്പോഴും അത് ട്രെയിനിങ് അഡാപ്റ്റേഷൻ്റെ ഭാഗമാണ്. പക്ഷേ പെയിൻ്റെ നാച്ചുർ, ലൊക്കേഷൻ, സിവിയറിറ്റി എന്നിവ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണയായി മസിൽ സോർനെസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഡിഫ്യൂസ് ആയിരിക്കും, ഒരു ആ മസിൽ ഗ്രൂപ്പ് മുഴുവനായിട്ടും അനുഭവപ്പെടും. മാത്രമല്ല ട്രെയിനിങ് കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസമൊക്കെയാണ് ഇത് അനുഭവപ്പെടുക. ഇത് റെസ്റ്റ് കൊണ്ട് തന്നെ കുറയും. പക്ഷേ ഇത് ഇഞ്ചുറി ആണ് എന്നുണ്ടെങ്കിൽ ചില വാർണിംഗ് സൈൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഷാർപ്പ് അല്ലെങ്കിൽ സ്റ്റാബിംഗ് ആയിട്ടുള്ള പെയിൻ, ഒരു പോയിന്റിൽ തന്നെ കുത്തുന്ന പോലെയുള്ള വേദനയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഡൻ നമ്മളൊരു ആക്ടിവിറ്റിക്കിടയിൽ മൂവ്മെന്റ് ചെയ്യുന്നതിനിടയിലാണ് പെട്ടെന്ന് ആണ് സഡൻ ആയിട്ട് പെയിൻ വന്നത് എന്നുണ്ടെങ്കിലും അതൊരു വാർണിംഗ് സൈനാണ്. അതുപോലെ ലോക്കലൈസ്ഡ് ഒരു ടെൻഡനിലോ അല്ലെങ്കിൽ ലിഗമെന്റ് ഏരിയയിലോ ആണ് സ്പെസിഫിക് ആയിട്ടാണ് ലോക്കലൈസ്ഡ് ആയിട്ടാണ് പെയിൻ എന്നുണ്ടെങ്കിലും അതൊരു വാർണിംഗ് സൈനാണ്. അതുപോലെ ആ ഭാഗത്ത് നേർക്കെട്ടോ സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രൂയിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു വാർണിംഗ് സൈനാണ്. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ ജോയിൻ ഇൻസ്റ്റബിലിറ്റി പറയുമ്പോൾ ജോയിന് മൂവ്മെൻറ്റിനെ സഹായിക്കാൻ നമ്മുടെ നോർമൽ മൂവ്മെൻറ്റ്സിനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഒരു വാർണിംഗ് സൈനാണ്. അതുപോലെ തന്നെ ആ നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് കൂടി വേദന വരുന്നു, പിന്നെ നമ്മൾ വീണ്ടും ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ വേദന കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതും ഒരു വാർണിംഗ് സൈനാണ്.
0: ഓക്കെ.
5: ഈ വാർണിംഗ് സൈൻ തീർച്ചയായും ഒരു ഇഞ്ചുറിയെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോ പെയിൻ നോ ഗെയിൻ എന്നത് സ്പോർട്സിൽ ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആയി കാണാൻ കഴിയില്ല. പെയിൻ എന്നത് ശരീരം നൽകുന്ന ഒരു സൂചന മാത്രമാണ്. അത് മനസ്സിലാക്കി ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം.
0: ഓക്കെ. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്പോർട്സ് ഇഞ്ചുറി ഭേദമായതിനു ശേഷം അതേ സ്ഥലത്ത് വീണ്ടും വീണ്ടും പരുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? അതെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുക?
5: ഒരു ഇഞ്ചുറി ഭേദമാകുന്നതിന് പ്രധാനമായും 3 സ്റ്റേജുകളുണ്ട്. ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേജ്, പിന്നെ അത് കഴിഞ്ഞ ഒരു പ്രൊലിഫറേറ്റീവ് സ്റ്റേജ് ഉണ്ടാകും, അത് കഴിഞ്ഞ ഒരു റീമോഡലിംഗ് സ്റ്റേജ് ഉണ്ടാകും. ഈ 3 സ്റ്റേജും കടന്നു പോയാൽ മാത്രമേ ഇഞ്ചുറി പൂർണ്ണമായും ഭേദമായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇതിലെ ഓരോ സ്റ്റേജിലെയും ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളും റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോളും വ്യത്യസ്തമാണ്. ഇത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ വീണ്ടും പരിക്ക് ഉണ്ടാകുന്നത് തടയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് സ്പോർട്സ് ആയുർവേദയുടെ പോസ്റ്റ് ഇവന്റ് കെയറിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മത്സരത്തിനിടെ സംഭവിച്ചിട്ടുള്ള പരിക്കുകളെ ഭേദമാക്കി പ്രോപ്പർ റീഹാബിലിറ്റേഷനിലൂടെ കരുത്ത് വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ പരിക്ക് വരാനുണ്ടായ കാരണത്തെ മനസ്സിലാക്കി അത് തിരുത്തുക എന്നുള്ളതും കൂടെയാണ്.
0: ഓക്കെ, ഇനിയിപ്പോൾ ഒരു കായിക താരം മത്സരത്തിന് മുമ്പ് ഈ സ്പോർട്സ് ആയുർവേദ ചികിത്സ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഒരു കായിക താരത്തിന് ഉണ്ടാവുക? അത് മാത്രമല്ല പെർഫോമൻസ് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഇഞ്ചുറി പ്രിവെൻഷനും ഒക്കെ ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക?
5: സ്പോർട്സ് ആയുർവേദയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രീ ഇവന്റ് കെയർ, അതായത് കായിക താരത്തെ മത്സരത്തിനായി തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. മർമ്മ തെറാപ്പികളിലൂടെ പരിക്കുകളെ ഭേദമാക്കി പഞ്ചകർമ്മ ചികിത്സകളിലൂടെ ആരോഗ്യവും കരുത്തും വീണ്ടെടുത്ത് അഭ്യംഗം സ്വേദം പോലെയുള്ള ചികിത്സകളിലൂടെ ശരീരത്തെ ആക്ടിവേറ്റ് ചെയ്ത് കായിക താരത്തിന് മത്സരത്തിൽ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുത്ത് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുവാനും കൂടാതെ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യുവാനും സഹായിക്കുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആയുർവേദത്തിൽ ഒരു നല്ല ഉപമ തന്നെയുണ്ട്. ഒരു ചൂരൽ വടി എണ്ണ തേച്ച് വെയിലത്ത് വെച്ച് ഘട്ടം ഘട്ടമായി ഉണക്കിയെടുത്താൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും കരുത്തും കൈവരിക്കുന്നത് പോലെ സ്പോർട്സ് ആയുർവേദ ചികിത്സകളിലൂടെ കായിക താരത്തിന് കൂടുതൽ ഫ്ലെക്സിബിലിറ്റിയും കരുത്തും കൈവരിക്കാൻ സാധിക്കും.
0: ഒരു അത്ലറ്റിന്റെ പെർഫോമൻസിൽ ഭക്ഷണത്തിനും അതുപോലെ തന്നെ ഹൈഡ്രേഷനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? മത്സരത്തിന് മുമ്പും ശേഷവും എന്താണ് കഴിക്കേണ്ടത്? അതിനെ കുറിച്ച് ഒന്ന് പറയാം.
5: പെർഫോമൻസ് എന്നത് ട്രെയിനിങ് മാത്രം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ട്രെയിനിങ്, ന്യൂട്രീഷൻ, ഹൈഡ്രേഷൻ, റിക്കവറി, സ്ലീപ്പ് എല്ലാം ഒരുമിച്ച് നോക്കണം. ആയുർവേദം എപ്പോഴും സമ്മിശ്രമായ ആഹാര രീതിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ആണല്ലോ നമ്മുടെ പ്രധാന എനർജി സോഴ്സ് എന്നത്. പ്രത്യേകിച്ചും എൻഡ്യൂറൻസ് ആക്ടിവിറ്റികളിൽ പ്രീ ഇവന്റ് മീലിൽ പ്രധാന ഘടകം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. എന്നാൽ പ്രോട്ടീൻ മസിൽ റിപ്പയർ ചെയ്യുന്നതിനും റിക്കവറിക്കും സ്ട്രെങ്ത് ഡെവലപ്മെന്റുമാണ് ആവശ്യമായിട്ടുള്ളത്. സോ പോസ്റ്റ് ട്രെയിനിങ് മീലിലാണ് പ്രോട്ടീൻ കൂടുതലായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ കാൽഷ്യം, വിറ്റാമിൻ ഡി തുടങ്ങിയ നമ്മുടെ അസ്ഥികൾക്കും അയൺ എന്നത് എൻഡ്യൂറൻസ് നൽകുന്നതിനും മഗ്നീഷ്യം, പൊട്ടാസ്യം പോലുള്ള മസിൽ ക്രാംസ് വരാതിരിക്കാനും സഹായകമാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈഡ്രേഷൻ എന്നത്. 2% പോലും ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ ഒരു 20-25% വരെ പെർഫോമൻസിനെ അത് ബാധിക്കാം. ഇതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും കാണുന്നത് ഒരു ഫാറ്റിഗ്നെസ് അല്ലെങ്കിൽ മസിൽ ക്രാംസ്, കോൺസെൻട്രേഷൻ നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ്. അതുകൊണ്ട് ട്രെയിനിങ് ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ, ക്ലൈമറ്റ്, സ്വെറ്റിംഗ് റേറ്റ് എന്നിവ അനുസരിച്ച് ഒരു ഹൈഡ്രേഷൻ പ്ലാൻ സെറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് പ്രൊലോങ്ഡ് ആയിട്ടുള്ള എൻഡ്യൂറൻസ് ഇവന്റ്സിലാണ് എന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് പ്ലസ് ഇലക്ട്രോലൈറ്റിക് റീപ്ലേസ്മെന്റ് അത്യാവശ്യമാണ്.
0: ഇനിയിപ്പോ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, സ്പോർട്സ് ട്രെയിനിങ്ങിൽ ബിഗിനേഴ്സ്, ഇവരൊക്കെ ചെയ്യുന്ന സാധാരണ തെറ്റുകൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാം.
5: സ്പോർട്സ് ഇഞ്ചുറി പ്രിവെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോഡ് മാനേജ്മെന്റ് ആണ്. ഒരു അത്ലറ്റിന് ട്രെയിനിങ് ലോഡ് പെട്ടെന്ന് വർദ്ധിപ്പിക്കാതെ ഗ്രാജുവൽ പ്രോഗ്രഷൻ ആണ് വേണ്ടത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടവയാണ് പ്രോപ്പർ വാമപ്പ് ഉണ്ടാവുക, അതുപോലെ പ്രോപ്പർ സ്ട്രെച്ചിങ്. ഇപ്പോൾ വാമപ്പിന്റെ സമയത്താണെങ്കിൽ ഡൈനാമിക് സ്ട്രെച്ചിങ്ങും അതുപോലെ വാം ഡൗണിന്റെ സമയത്ത് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങും ചെയ്യുക. അതുപോലെ സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനിങ്, സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രെങ്തനിങ് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ റിക്കവറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിക്കവറിക്ക് വേണ്ട ടൈം കൊടുക്കുക. ഒരു ഇവന്റിന് ശേഷം അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെഷന് ശേഷം ഉണ്ടായ ഇഞ്ചുറീസിന് അത് ഹീൽ ചെയ്യാൻ വേണ്ടി, റിക്കവറി ചെയ്യാൻ വേണ്ടി സമയം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഫൂട്ട് വെയർ, അതായത് ഓരോ ഇവന്റിനും അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ വല്ല ഫൂട്ട് വെയർസോ കാര്യങ്ങളോ ഉണ്ടാകും. ഇത് കൃത്യമായവ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്.
0: ഓക്കെ,
5: അതുപോലെ അഡ്വക്കറ്റായി കൃത്യമായ സ്ലീപ്പ് എന്നിവയും പ്രധാനമാണ്. ഉദാഹരണത്തിന് ഒരു അത്ലറ്റിന്റെ ട്രെയിനിങ് വോളിയം പെട്ടെന്ന് വർദ്ധിപ്പിച്ചാൽ മസിൽസ്, ടെൻഡൻസ്, ജോയിൻസ് എന്നിവയ്ക്ക് അഡാപ്റ്റേഷന് മതിയായ സമയം ലഭിക്കാതെ വരും. ഇതുമൂലം ഓവർ യൂസ് ഇഞ്ചുറി ഉണ്ടാകാം. അതുകൊണ്ട് ട്രെയിനിങ്ങിൽ ഒരു പ്രധാന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ ട്രെയിൻ ഹാർഡ് ബട്ട് റിക്കവർ ഇന്റലിജന്റ്ലി എന്നതാണ്.
0: ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്നത്, ഒരു അത്ലറ്റ് എപ്പോഴാണ് പരിക്കിന് ശേഷം എപ്പോഴാണ് തിരിച്ച് വീണ്ടും അവരെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? പെയിൻ കുറഞ്ഞതുകൊണ്ട് മാത്രം അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും?
5: റിട്ടേൺ ടു പ്ലേ, ഇവിടെയാണ് പലപ്പോഴും അത്ലറ്റ്സിന് പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് വരുന്നത്. പെയിൻ കുറഞ്ഞു എന്നത് മാത്രം ഒരിക്കലും റിക്കവറി കംപ്ലീറ്റ് ആയി എന്ന് സൂചിപ്പിക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരു ഹാംസ്ട്രിംഗ് സ്ട്രെയിൻ എടുത്താൽ പെയിൻ കുറയുകയും വാക്കിംഗ് നോർമൽ ആകുകയും ചെയ്താലും മസിൽ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ന്യൂറോമസ്കുലർ കൺട്രോൾ എന്നിവ പഴയ നിലയിൽ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇഞ്ചുറി മാനേജ്മെന്റിൽ 3 ഘട്ടങ്ങൾ വളരെ പ്രധാനമാണ്: ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻ. ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻ, റിട്ടേൺ ടു സ്പോട്ട്.
0: ഓക്കെ,
5: ഒരു ഇഞ്ചുറി ഉണ്ടായാൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് ഭേദമായി തുടങ്ങുമ്പോൾ ഘട്ടം ഘട്ടമായി റീഹാബിലിറ്റേഷനിലൂടെ സ്ട്രെങ്ത് വീണ്ടെടുത്തതിന് ശേഷം മാത്രമാണ് കളിക്കളത്തിലേക്ക് തിരിച്ചു വരേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ റീ ഇഞ്ചുറി റിസ്ക് കുറയ്ക്കുവാനും അത്ലറ്റിന് സുരക്ഷിതമായി സ്പോർട്സിലേക്ക് തിരികെ വന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും സാധിക്കുകയുള്ളൂ.
0: ഓക്കെ, ഇനിയിപ്പോൾ അവസാനമായിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പോർട്സ് ആയുർവേദയുടെ സേവനം ഏതൊക്കെ രീതിയിലാണ് കായിക താരങ്ങൾക്ക് ലഭ്യമാവുക? ഒരു താരത്തിനോ സ്പോർട്സ് ട്രെയിനിങ് സെന്ററിനോ ഈ ഒരു സേവനം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് അവർക്ക് കിട്ടുക?
5: കേരളത്തിൽ സ്പോർട്സ് ആയുർവേദ യൂണിറ്റ്സ് വഴി കായിക താരങ്ങൾക്ക് ചികിത്സാ സേവനം ലഭ്യമാണ്. നിലവിൽ എല്ലാ ജില്ലകളിലും സ്പോർട്സ് ആയുർവേദ യൂണിറ്റുകളുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ 2 സ്പോർട്സ് ആയുർവേദ യൂണിറ്റുകളാണ് ഉള്ളത്.
0: ഓക്കെ,
5: ഒന്ന് സുൽത്താൻപേട്ടുള്ള ഡിസ്ട്രിക്ട് ആയുർവേദ ഹോസ്പിറ്റലിലും അതുപോലെ മണ്ണാർക്കാടുള്ള തെങ്കര ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലുമാണ്. അതുപോലെ തൃശ്ശൂരിൽ 2019 ആരംഭിച്ച ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഗവേഷണ കേന്ദ്രവുമായ കിസാർ, ഇവിടെ കായിക താരങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ചികിത്സ നൽകി വരുന്നു. അതുപോലെ സ്പോർട്സ് ട്രെയിനിങ് സെന്ററുകൾക്ക് സ്ഥിരമായ സ്പോർട്സ് ആയുർവേദ മെഡിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറോ നാഷണൽ ആയുഷ് മിഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ മുഖേനയോ റിക്വസ്റ്റ് നൽകാവുന്നതാണ്. അതുപോലെ ജില്ലയിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ ഓൺഫീൽഡ് സേവനം ലഭ്യമാക്കണമെങ്കിലും റിക്വസ്റ്റ് നൽകാവുന്നതാണ്.
0: ഡോക്ടർ അഹലിയ, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ അമീർ ഷാദ ആയിരുന്നു. സ്പോർട്സ് ആയുർവേദ എന്ന വിഷയത്തെക്കുറിച്ചാണ്, നമുക്ക് അധികം പരിചിതമല്ലാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും എല്ലാവർക്കും പുതിയ അറിവ് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് സാർ, ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിഷയവുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: 360 degree. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടോണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. അപ്പോൾ 360 degree എന്നത്തെയും പോലെ കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ ആർജി. ആ ഇല്ല, ഇന്നത്തെ 360 degree നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്നറിയാം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തളർച്ച തോന്നാറുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ചർമ്മത്തിന്റെ ഭംഗിയും തിളക്കവും കുറയുന്നു എന്നൊരു വേവലാതി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ 360 degree കേട്ടോ. നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഭക്ഷണവും നമ്മൾ പിന്തുടരുന്ന ജീവിത ശൈലിയുമാണ് നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തിലും പ്രതിഫലിക്കാറ്. നമുക്കറിയുന്ന കാര്യമല്ലേ, കേൾക്കാറുണ്ടല്ലേ. ഈ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ആന്റി ഓക്സിഡന്റ് ഭക്ഷണങ്ങളെ കുറിച്ചും, വരണ്ടതും സെൻസിറ്റീവുമായ ചർമ്മത്തെ സംരക്ഷിക്കാനുള്ള വെയിലിൽ നിന്നുള്ള സുരക്ഷാ സൂത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ 360 degree സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ ഇന്നത്തെ ആ ഒരു ഹെൽത്തി ബ്യൂട്ടി റിലേറ്റഡ് ടിപ്സ് ആൻഡ് ട്രിക്സിലേക്കൊക്കെ നമുക്ക് പോവാം. അതിനു മുൻപായിട്ട് നല്ലൊരു പാട്ട് കേൾക്കാല്ലേ. യെസ്, ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട് 360 degree. ആ പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, welcome back to 360 degree. ആന്റിഓക്സിഡന്റുകൾ നമ്മൾ അങ്ങനെ കേൾക്കാറുണ്ടല്ലേ. ആ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ അവ എങ്ങനെയെല്ലാമാണ് സഹായിക്കുന്നത് ആ ഒരു കാര്യം പലർക്കും അറിയാറില്ല. എന്നാൽ അതിനെ കുറിച്ച് ഞാനൊന്ന് പറയാം കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ് കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ഷീ. ആ ഇല്ല, ഈ ആന്റി ഓക്സിഡന്റ് സമ്പന്നമായ ഭക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ബെറിപ്പഴങ്ങൾ, നെല്ലിക്ക, മാതളം, കടും പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവ ശരീരത്തിലെ കോശങ്ങളെ സംരക്ഷിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചർമ്മത്തിന് തിളക്കം നൽകാനും വാർദ്ധക്യകാല ലക്ഷണങ്ങൾ തടയാനും ഉള്ളിൽ നിന്നുള്ള ഈ പോഷകാഹാരം അത്യാവശ്യമാണ് കേട്ടോ.

0: 360 ഡിഗ്രി.
1: യെസ്, 360 ഡിഗ്രിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ ശരീരത്തെ സംരക്ഷിക്കുന്ന, നമ്മുടെ ബ്യൂട്ടിയെ, ശരീരത്തിന്റെ തിളക്കത്തെയൊക്കെ നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറെ ടിപ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ കൂടെയുള്ളത് ഞാൻ അയിനിയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, എത്ര വില കൂടിയ ക്രീമുകൾ നിങ്ങൾ ഉപയോഗിച്ചാലും ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ചർമ്മത്തിന് എന്തു പറ്റും? ചർമ്മം വരണ്ടു തന്നെ ഇരിക്കും അല്ലെ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? ദിവസവും ചുരുങ്ങിയത് 8 മുതൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കരിക്കിൻ വെള്ളം, നാരങ്ങ വെള്ളം തുടങ്ങിയ സ്വാഭാവിക പാനീയങ്ങൾ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യത്തിന് ഈർപ്പം ലഭിക്കുമ്പോൾ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ളൊരു തിളക്കം തന്നെ വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കണം, അത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സൺസ്ക്രീൻ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കേണ്ടത്? സൺസ്ക്രീൻ അത്യാവശ്യമാണെന്ന് ഈ ജനറേഷനുള്ള എല്ലാവർക്കും അറിയാമല്ലേ. അത്രമാത്രം ആഡും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ എങ്ങനെ ചൂസ് ചെയ്യും? അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം. എങ്ങനെയാന്നുള്ളത് പറഞ്ഞു തരാം. അതിന് മുൻപായിട്ട് 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ബ്രേക്ക് വരുന്നുണ്ട്. ആ ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 degree സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. അപ്പോൾ വെയിലത്തിറങ്ങുന്ന സമയത്തെ സൺസ്ക്രീൻ പുരട്ടുന്നത് വെറും ഒരു ഫാഷനാണോ? അല്ലാലേ. അതെന്തുകൊണ്ടാ? അത് ചർമ്മ സംരക്ഷണത്തിന്റെ ഒരു ആദ്യപടിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ചർമ്മത്തിന് അനുയോജ്യമായ സൺസ്ക്രീൻസ് എങ്ങനെ തിരഞ്ഞെടുക്കാം? ഒന്നാമത്തെ കാര്യം, ഡ്രൈ ടു കോമ്പിനേഷൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് ചർമ്മമുള്ളവരാണെങ്കിൽ സിൽക്കൺ ജെൽ ഫോർമുലേഷനിലുള്ളതോ അല്ലെങ്കിൽ ഈ സോളാർ സേഫ് SPF 50+ പോലുള്ള ഒരു ഉദാഹരണമാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യണമെന്നല്ല കേട്ടോ. ഓക്കെ, അത്തരത്തിലുള്ള ജെൽ അടിസ്ഥാനമാക്കിയ സൺസ്ക്രീൻസ് ഒക്കെ തിരഞ്ഞെടുക്കാൻ പറ്റും. പാരബൻ ഫ്രീ ആയതുമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചർമ്മത്തിലെ ഒരു ഇറിറ്റേഷൻ ഒഴിവാക്കാൻ കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ SPF 30 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള വീര്യമുള്ള സൺസ്ക്രീനുകൾ UV രശ്മികളിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് SPF 30+ ഉള്ള സൺസ്ക്രീൻസ് ചൂസ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, വീട്ടിനുള്ളിൽ ഇരിക്കുന്ന സമയത്തും ഈ സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻ പുരട്ടുന്നത് സൂര്യാഘാതത്തിൽ നിന്നും ചർമ്മത്തിലെ പാടുകളിൽ നിന്നും സംരക്ഷിക്കുന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഡെയിലി സ്കിൻ കെയർ റുട്ടീനെ കുറിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: യെസ്, 360 ഡിഗ്രിയിൽ നമ്മുടെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി വിശേഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളത് ഞാൻ ഐലിയാണ് കേട്ടോ. 100 കണക്കിന് പ്രൊഡക്റ്റുകൾ വാരി പൂശുന്നതിനേക്കാൾ വളരെ നല്ലത് എന്താ? സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ പിന്തുടരുന്നത് തന്നെയാണ്. അതിനുവേണ്ടി നമുക്കൊരു CTM റൊട്ടീൻ നോക്കാം. അതായത് 1st C എന്ന് ഉദ്ദേശിക്കുന്ന ക്ലൻസിംഗ് ആണ് കേട്ടോ. ചർമ്മത്തിലെ അഴുക്കുകൾ മാറ്റാൻ വേണ്ടി മൃദുവായ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യാം. ഇനി ടി എന്താ? ടോണിംഗ് ആണ്. നമ്മുടെ ചർമ്മത്തിനൊരു PH ലെവൽ ഉണ്ട് അല്ലെ, അത് നമുക്കറിയാം. അപ്പോ ആ PH ലെവൽ നിലനിർത്താൻ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ടോണിങ്. 3rd step ആണ് മോയ്സ്ചറൈസിങ്. ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്താൻ അനുയോജ്യമായ ഒരു മോയ്സ്ചറൈസർ പുരട്ടുക എന്നത്. അപ്പോ രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുൻപും ഈ സിമ്പിൾ സ്റ്റെപ്പുകൾ ചെയ്യുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തും കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമായോ? ഇല്ല, പ്രധാനമായി നമുക്ക് വേണ്ട മറ്റ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോ അതെന്താന്നുള്ളത് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Dear listeners, once again, welcome back to 360 degree. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയിന്യ. അപ്പോ നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും ഈ മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മ ഓക്കെ ആ ഉറക്കമില്ലായ്മയും ഉണ്ടെങ്കിൽ അത് ആരോഗ്യത്തെയും ചർമ്മത്തെയും ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ഗാഠനിദ്ര ഉറപ്പാക്കുക, അതായത് ചുമ്മാ ഉറങ്ങിയ പോലെ ഗുഡ് സ്ലീപ്പ് നമുക്ക് വേണം. ഇതാണ് യഥാർത്ഥ ബ്യൂട്ടി സ്ലീപ്പ് എന്ന് പറയുന്നത്. ഒരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ അത് നല്ല ഉറക്കം വേണം. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുന്ന സ്ലീപ്പൊന്നുമല്ല, നല്ല ഉറക്കം കിട്ടാന്നുള്ളതാണ്. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് യോഗയോ അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള എക്സസൈസോ നമുക്ക് അത്യാവശ്യമാണ്. ഈ വർക്കൗട്ടൊന്നും ചെയ്യാതെ ഞാൻ വെള്ളം കുടിച്ച് ഫുഡ് മാത്രം കഴിച്ചിരുന്നാൽ നമ്മൾ വളരെ ഹെൽത്തി ആവും എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ കൂടെ ഇത്തരം എക്സസൈസും യോഗയോ അല്ലെങ്കിൽ അങ്ങനെ സ്ലീപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യോജിക്കുമ്പോൾ മാത്രമേ കംപ്ലീറ്റ്ലി ആ സൈക്കിളൊന്നും വൃത്തിക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ സന്തോഷമുള്ള മനസ്സാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്നുള്ളത്.

0: 360 degree.
1: യെസ്, വെൽക്കം ബാക്ക്. 360 degree ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ എപ്പിസോഡിന്റെ ക്ലൈമാക്സിലേക്ക് അങ്ങ് കടക്കാൻ പോവാണ് കേട്ടോ. ഈ പരസ്യങ്ങൾ കണ്ടേ, അനാവശ്യ കെമിക്കലുകൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ചർമ്മത്തിൽ പരീക്ഷിക്കാറുണ്ടാവും. എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കിയേക്ക്, അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഒരു പുതിയ സ്കിൻ കെയർ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം? പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോരുത്. അതായത് ശരീരത്തിന്റെ അങ്ങനെ അധികം വിസിബിൾ ആവാത്ത, കാണാത്ത ഒരു ഏരിയയിൽ കുറച്ച് പ്രൊഡക്റ്റ് ഒന്ന് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം, സ്കിന്നിന് ഇറിറ്റേഷനും അലർജിയും ഒന്നും ഇല്ലാന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് പ്രൊഡക്റ്റ്സ് നമ്മൾ സ്കിന്നിലൊക്കെ പരീക്ഷിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പ്രകൃതിദത്തമായ ചേരുവകൾക്കും പോഷകാഹാരങ്ങൾക്കും മുൻഗണന നൽകാനായിട്ട് കൂടി നോക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും ശരീരവും ചർമ്മവും വ്യത്യസ്തമാണ്. ആ കാര്യം കൂടി മറന്നു പോകരുത്. അവൾക്ക് വർക്കായി, അതുകൊണ്ട് എനിക്കും വർക്കാവും, അതില്ല. ഓക്കെ, അല്ലെങ്കിൽ അവന് വർക്കായത് എനിക്ക് എന്തായാലും വർക്കാവും, ഞങ്ങൾ തിക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ല അല്ലേ. നമ്മുടെ സ്കിന്ന്, സ്കിൻ ടോൺ ആയിക്കോട്ടെ, സ്കിന്നിൻ്റെ കണ്ടീഷൻ ആയിക്കോട്ടെ, അതെല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരാൾക്ക് വർക്കായത് എനിക്ക് വർക്കാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതിനാൽ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്.

0: 360 degree.
1: ഹലോ, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ ആരോഗ്യകരമായ ജീവിതശൈലിയും ത്വക്ക് സംരക്ഷണവും സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ. ആന്റി ഓക്സിഡന്റ് ഭക്ഷണങ്ങൾ, ഹൈഡ്രേഷൻ, സ്കിൻ ടൈപ്പിന് അനുയോജ്യമായ സൺസ്ക്രീൻ, ലളിതമായ CTM റുട്ടീൻ, ഉറക്കത്തിന്റെ പ്രാധാന്യം, നാച്ചുറൽ കെയർ, അങ്ങനെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ലിസണേഴ്സ്, എന്താ ഓർക്കേണ്ടേ? നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കുക എന്ന് തന്നെയാണ്. കൃത്യമായിട്ട് എന്ത് വേണം? കെയർ ചെയ്യണം, പരിചരിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് മറ്റൊരു പുതിയ എപ്പിസോഡിൽ നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക, തിളക്കത്തോടെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹെൽത്തി, ഗ്ലോ ഓൾവേസ്. ദിസ് ഈസ് RJ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
0: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: Listen without break. Red Ahalya FM 90.4. Kate the Kate.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915 9447217111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.

It's rhythm of Palakkad. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരളസഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന് റോഷി ബിനാദേവി. മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ മഴക്കെടുതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനം. വയോജന ക്ഷേമ വകുപ്പിന്റെ പേര് മുതിർന്ന പൌരന്മാർക്കുള്ള വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യാനും മന്ത്രിസഭ അനുമതി നൽകി. ലോക കേരളസഭ പിരിച്ചുവിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബദൽ സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണക്കാക്കി പരിസ്ഥിതി വകുപ്പ് തയ്യാറാക്കുന്ന സമഗ്രമായ മാപ്പ് ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുക. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ അവതരണം, സാംസ്കാരിക ചർച്ചകൾ, നിക്ഷേപക സംഗമം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. രണ്ടാം ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കും പരിപാടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 1068 കോടി രൂപ അനുവദിച്ചു. പൊതുസമൂഹം ഒന്നടങ്കം സ്വമേധയാ ഏറ്റെടുത്തുവെന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ വിജയരഹസ്യമെന്ന് മന്ത്രി റോജി എം ജോൺ. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് NSS ടെക്നിക്കൽ സെല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്റ്റാൻഡ് വിത്ത് തൂഫാൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം NSS ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാലം ഭംഗിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഏറ്റുമുട്ടലിന് ഇല്ലെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിലെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി.
1: പരിഹരിക്കും, പരിഹരിക്കുന്ന വാക്കായി പറഞ്ഞാൽ പോരാ. ഇതുവരെ എടുത്ത സ്വീകരിച്ച നടപടികളിൽ ഗവൺമെന്റിന് അസംതൃപ്തി. ഏറ്റുമുട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇത്തവണത്തെ ശബരിമല ദർശനം വളരെ ഭംഗിയായി നടത്തണം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ വരുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അജണ്ട എന്ന് പറയുന്നത് ദർശനം വളരെ ഭംഗിയാക്കുക എന്നുള്ളത്, അതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല.
0: സംസ്ഥാനത്ത് ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ ശിശുപരിചരണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കും ആയമാർക്കുമുള്ള ഫ്ലൂ വാക്സിൻ കുത്തിവയ്പ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ 4,800 രൂപയോളം വരുന്ന വാക്സിനാണ് സൌജന്യമായി നൽകുന്നത്. തൊഴിലാളി സൌഹൃദ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള ഗിഗോൺ വിശ്രമ കേന്ദ്രമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിൽ ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവയുടെ പ്രവർത്തനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുജറാത്തിലെ വഡോദരയിൽ ബ്രഹ്മകുമാരീസിന്റെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. യോഗ, ധ്യാനം, അഹിംസ, കരുണ, വസുദേവ കുടുംബകം തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യയാണെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സൌരോർജ്ജ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർണായക ചുവടുവയ്പ്പുകളാണ് നടപ്പാക്കിയത്. 2014-ൽ 2.8 ജിഗാവാട്ടായിരുന്ന സൌരോർജ്ജ ശേഷി 2026-ൽ 165 ജിഗാവാട്ടായി ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമങ്ങളിലൂടെ സാധിച്ചു. പിഎം സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയിലൂടെ 14.8 ജിഗാവാട്ടിന്റെ പുരപ്പുറ സൌരോർജ്ജ ഉത്പാദനം സാധ്യമായി. 51 ലക്ഷം കുടുംബങ്ങളെ ശാക്തീകരിക്കാനും ഇതിലൂടെ സാധിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:35 വരെയാണ് നിയന്ത്രണം. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. മേളയുടെ ഡെലിഗേറ്റ് കിറ്റിന്റെയും പാസിന്റെയും വിതരണം മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ വിവിധ വിഭാഗങ്ങളിലായി 300-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂണാണ് ഉദ്ഘാടന ചിത്രം. മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ സംവിധായകരുമായി ഡെലിഗേറ്റുകൾക്ക് സംവദിക്കാനുള്ള മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ് ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ് എന്നിവയും സംഘടിപ്പിക്കും. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും. മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരം സമർപ്പിക്കും.
0: ഓണാട്ടുകരയിൽ 28-ാം ഓണത്തിന്റെ ആവേശമുയർത്തി ഓച്ചിറ കാളകെട്ടുത്സവത്തിന് തുടക്കമായി. കെട്ടുകാളകളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആവേശഘോഷയാത്രയോടെയാണ് പടനിലത്തേക്ക് നയിക്കുന്നത്. 72 അടി ഉയരവും 6 ടൺ ഭാരവുമുള്ള വിശ്വപ്രജാപതി കാലഭൈരവൻ, 60 അടി ഉയരമുള്ള രൌദ്ര സ്കന്ദൻ, 56.5 അടി ഉയരമുള്ള ഓണാട്ടു കതിരവൻ എന്നീ കാളരൂപങ്ങളാണ് തലയെടുപ്പിനാൽ മുഖ്യ ആകർഷണം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്നും 5 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ആന്ധ്ര, ഒഡീഷ തീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷന്മാരുടെ ടീമിനതിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ചൈനയോടാണ് 1-3 ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനു വെള്ളിയും, പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ജയ് മീണ വെങ്കലവും നേടി. വുഷു വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ റോഷി ബീനാദേവി ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 1 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകളോടെ 13-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. ചൈനയും ജപ്പാനും സൌത്ത് കൊറിയയുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. BJP കേരള പ്രഭാരിയായി എം നാഗരാജയെ നിയമിച്ച് പാർട്ടി ദേശീയ നേതൃത്വം. എം വെങ്കടേശിനെ സഹപ്രഭാരിയായും നിയമിച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ലക്ഷദ്വീപിന്റെ ചുമതല നൽകി. കെ സുരേന്ദ്രൻ പുതുച്ചേരിയുടെയും അനിൽ ആന്റണി നാഗാലാന്റിന്റെയും പ്രഭാരിയായി നിയമിതരായി. മന്ത്രവാദവും അന്ധവിശ്വാസ ചൂഷണവും തടയാൻ നിയമനിർമ്മാണം ശുപാർശ ചെയ്ത് വിദഗ്ധ സമിതി സംസ്ഥാന സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതു സംബന്ധിച്ച ബില്ലിന്റെ കരടും സർക്കാരിന് കൈമാറി. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28 നടക്കും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഈ മാസം 29 ഫലപ്രഖ്യാപനം. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരളസഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന റോഷി ബിന ദേവി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: അഹല്യ FM 90.4 ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിത്താളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Listen without break with Ahalya FM 90.4. Kete kete kootu kooda.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447271311. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
6: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
7: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഇത് നമ്മ നേരം വിത്ത് RG ഹീര ഓൺ അഹല്യ FM.
8: വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4. ഇത് നമ്മ നേരം ആൻഡ് ദിസ് ഇസ് RG ഹീര വിത്ത് യു. ഉങ്ങൾക്ക് ഒരു കോൾ വരുത്തു. സർ, ഉങ്ങ ബാങ്ക് അക്കൗണ്ട് സസ്പീഷ്യസ് ട്രാൻസാക്ഷനിൽ ഇരിക്കു. ഇന്നൊരുത്തർ കോൾ പണ്രാങ്ക, മാഡം ഉങ്ങ പാർസലില് ഇല്ലീഗൽ ഐറ്റം ഇരിക്കു. ഇന്നൊരുത്തർ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് പേസുറോം, ഉങ്ങ ആധാർ മിസ്യൂസ് ആയിരിക്കു. അപ്പൊ നമ്മ എന്നാ പണ്രോം? ഹാർട്ട് ബീറ്റ് ഇൻക്രീസ്, ഭയം, കൺഫ്യൂഷൻ, എണ്ണ ആച്ചു, എപ്പി സോൾവ് പണ്രത്? അതുതാണ് സ്കാമേഴ്സ് യൂസ് പണ്രാങ്ക. ഫിയർ, അർജൻസി ആൻഡ് കൺഫ്യൂഷൻ. റീസെന്റാ കോയമ്പത്തൂരില് ഒരു 75-year-old ബിസിനസ് മാൻ പോലീസ് ഓഫീസേഴ്സിനെ നടിച്ചവങ്ങ നടത്തുന്ന സോ കോൾ ഡിജിറ്റൽ അറസ്റ്റ് സ്കാമില് 5.5 crore ലൂസ് പണതാക പോലീസ് കേസ് റിപ്പോർട്ടായിരിക്കു. കൊഞ്ചം യോസിച്ച് പാരുങ്ക, ഇത് സിനിമ സ്റ്റോറി അല്ല, ഇല്ല, നമ്മ പക്കത്തില് നടക്കുന്ന റിയൽ വേൾഡ് പ്രോബ്ലം. സോ ഇന്നിക്കി സ്കാമേഴ്സ് എപ്പി തിങ്ക് പണ്രാങ്ക, നമ്മ എന്ന റെഡ് ഫ്ലാഗ്സ് പാക്കണോ? ഓൾറെഡി മണി സെൻഡ് പണിട്ടാ എന്നാ പണ്രത്? 1930 എപ്പി കോൾ പണ്രത്? സിംപിളാ ഇന്നിക്കി നമ്മ പേസ പോറോം, കവനമാ കേട്ടുക്കോങ്ക. ഇപ്പൊ മുതൽ പാട്ടുകാരന ടൈം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇപ്പൊ സോഷ്യൽ മീഡിയയില ഇൻവെസ്റ്റ്മെന്റ് അഡ്വർടൈസ്മെന്റ് ரொம்ப ஈஸியா നമ്മൾ റീച്ച് ആകുது. 10,000 ഇൻവെസ്റ്റ് பண்ணுங்க 3 டைம்ஸ் റിട്ടേൺ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഡെയിലി ഇൻകം കിടക്കും. സംടൈംസ് വാട്സ്ആപ്പ് ഗ്രൂപ്പില് ഫേക്ക് ട്രേഡിംഗ് ആപ്സില് ടെലഗ്രാം ഗ്രൂപ്പില് സംടൈംസ് സംവൺ പ്രിറ്റൻസ് ടു ബി എ സക്സസ്ഫുൾ ഇൻവെസ്റ്റർ മാതിരി നടിപ്പാങ്ക. 2026 മെയ്യില് ചെന്നൈയില് ഒരു 43 ഇയർ ഓൾഡ് മാൻ ഓൺലൈൻ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റ് സ്കാമില് 1.73 crore ലോസ് പണതായി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആയിരിക്കും. ഫേസ്ബുക്ക് മൂലമാ കോൺടാക്ട് പണിട്ട് ഹൈ റിട്ടേൺസ് പ്രോമിസ് പണതായി അവങ്ക സൊല്றாங்க. இம்பார்ட்டன்ட் பாயிண்ட், ஹை ரிட்டர்ன் பிளஸ் கேரண்டீட் ரிட்டர்ன் இஸ் ஈக்குவல் டு ரெட் ஃபிளாக் ரெட் ஃபிளாக் ரெட் ஃபிளாக். ஸோ ரெட் ஃபிளாக்னா நீங்க அந்த பக்கம் போகவே கூடாது. இன்வெஸ்ட்மெண்ட் பண்றதுக்கு முன்னாடி பிளாட்ஃபார்ம் லெஜிட்டிமேட்டா, கம்பெனி டீடைல்ஸ் என்ன, ரெகுலேட்டர் டீடைல்ஸ் என்ன, மணி எங்க போகுது, விட்ரோவல் ரூல்ஸ் என்ன, இதெல்லாம் செக் பண்ணுங்க. அதர்ஸ் ஆர் மேக்கிங் மணின்னு சொல்லி ஸ்கிரீன்ஷாட் பார்த்து மணி டிரான்ஸ்ஃபர் எல்லாம் பண்ணாதீங்க. மணி டிரான்ஸ்ஃபர் பண்றது நம்ம மணி, நாம எவ்வளோ நாள் உழைச்சு சம்பாதிச்ச அந்த பணத்தை யாருக்கும்

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ശരി, ജോബ് സെർച്ച് പണ്ട്ര യങ് പീപ്പിൾക്ക് ഇത് ரொம்ப ഇമ്പോർട്ടന്റ്. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഇത് നമ്മ നേരം. വർക്ക് ഫ്രം ഹോം ഡെയിലി 5000, സിമ്പിൾ ഓൺലൈൻ ടാസ്ക്, ക്യാപ്ചർ ഫില്ലിംഗ്, രജിസ്ട്രേഷൻ ഫീ 500, ട്രെയിനിങ് ഫീ 2000, സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്. ഇപ്പടി സൊല്ലി സൊല്ലി അയ്യയ്യോ. ഒഫീഷ്യൽ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അഡ്വൈസറിയില് ഫേക്ക് ക്യാപ്ചർ ഫില്ലിംഗ് ജോബ് സ്കാംസ് പറ്റി സ്പെസിഫിക്കലി വാർണിംഗ് ഇരിക്കു. സ്കാമേഴ്സ് ഹൈ ഇൻകം പ്രോമിസ് പണിട്ട് രജിസ്ട്രേഷൻ, ട്രെയിനിങ്, സോഫ്റ്റ്വെയർ ഫീസ് കേക്ക മുടിയും. ലേറ്റർ ഫേക്ക് ഏർണിംഗ്സ് വിഡ്രോ പണ അഡീഷണൽ ചാർജസ് കേക്കലാം. സോ ജോബ് ഓഫർ വന്നാ ജോബ് കൊടുക്കുന്ന അന്ത കമ്പനി ഉങ്ങക്കിട്ട് ഇരുന്ന മണി കേട്ടാ അത് ഫേസ്റ്റ് റെഡ് ഫ്ലാഗ്. കമ്പനി വെബ്സൈറ്റ് ചെക്ക് പണുങ്ക, ഒഫീഷ്യൽ ഇമെയിൽ ഡൊമൈൻ ചെക്ക് പണുങ്ക, കമ്പനിയെ ഇൻഡിപെൻഡന്റ്ലി കോൺടാക്ട് പണുങ്ക.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം. ഓൺലൈൻ സ്കാംനാ സ്മാർട്ട് പീപ്പിൾ മട്ടും തന്നെ സ്കാം ആക മാട്ടാങ്കെന്ന് ഇല്ല. എനിബഡി ക്യാൻ ഗെറ്റ് കോട്ട് ബിക്കോസ് സ്കാമേഴ്സ് വന്ന് അറ്റാക്ക് പണ്ത് നമ്മ നോളജ് മട്ടും ഇല്ല. സംടൈംസ് ദേ അറ്റാക്ക് അവർ ഫിയർ, നമ്മളോട് ഗ്രീഡ്, നമ്മളോട് അർജൻസി, ട്രസ്റ്റ്. സോ നെക്സ്റ്റ് ടൈം അൺനോൺ കോൾ വന്നാ, സർ പോലീസ്, മാഡം ബാങ്ക്, പാർസൽ പ്രോബ്ലം, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ജോബ് ഓഫർ, അപ്പം ഏതാവത് നിങ്ങൾ കേട്ടിങ്ങനാ പോസ്റ്റ് പണ്ണുങ്ക, റഷ് പണ്ണാതിങ്ക, ഒ ടി പി ഷെയർ പണ്ണാതിങ്ക, യു പി ഐ പിൻ ഷെയർ പണ്ണാതിങ്ക. ഡോൺ ട്രാൻസ്ഫർ മണി ബിക്കോസ് സം വൺ ഇസ് പ്രഷറിങ് യു. ആൻഡ് ഇമ്മീഡിയറ്റാ 1930 കോൾ പണ്ണുങ്ക. സൈബർ ക്രൈം .gov.in റിപ്പോർട്ട് ഓൺലൈൻ. നമ്പറ് ഫോണിൽ സേവ് പണിക്കോങ്ക, ബിക്കോസ് ഓൺലൈനിൽ വൺ ക്ലിക്ക് പോതും, ആനാ സംടൈംസ് വൺ പോസ്റ്റ് ക്യാൻ സേവ് യുവർ മണി. സോ എന്ത് വിഷയം പണ്ണും പോതും, ഇന്ന വിഷയത്തിൽ മട്ടുമില്ല, നമ്മൾ ലൈഫിൽ എന്ത് ഡിസിഷനാ എടുക്കുന്നതാ ഇരുന്നാലും കൊഞ്ച് പോസ് പണി, കൊഞ്ച് തിങ്ക് പണി, വെരിഫൈ പണി, സരിയാപ്പെട്ടാ മട്ടുന്താ അത് പ്രൊസീഡ് പണോ, ഇല്ലെന്നാ ഉങ്ങൾക്ക് മട്ടുന്താ അതോട് റെസ്പോൺസിബിലിറ്റി, ഉങ്ങൾക്ക് മട്ടുന്താ അത് നഷ്ടം വരും. സോ കൊഞ്ച് യോസിച്ച്, കൊഞ്ച് നിദാനമാ, കൊഞ്ചം വൈസാ ഉങ്ങളോട് സ്മാർട്ട് ഫോൺ നിങ്ങൾ യൂസ് പണുങ്ക. ഇവ്വളോ നേരം ഉങ്ങൾ കൂടെ ഇരുന്നത് ആർ ജി ഹീര ഓൺ അഹലി എഫ് എം 90.4, ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ്

0: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരു അപൂർവ അവസരം. അഹല്യയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009159472131. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
4: ഐ എന്താ ഇത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
6: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
7: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
8: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യഎഫ്എം 90.4. അഹല്യഎഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യഎഫ്എം.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കൊറേ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
4: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सोचना होगा कि तुम नहीं, तुम मैं ही हूं। और खुद से भागकर मैं कहां जा सकता हूं।
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമ്മളെ നോക്കുന്നാരി ഓൾക്കറിയാന്ന് എന്റെ സംശയം.
1: നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാര്യം ഓക്കറിയില്ല എന്ന് എനക്ക് ഉറപ്പാ.
2: ഈ കേസ് വിട്ടേക്ക് മോനെ, എന്നെ കൊണ്ട് പറ്റില്ല.
3: കുറച്ചു ദിവസമായിട്ട് നിന്റെ കളി കണ്ടേ എനിക്ക് തോന്നി. ഇനിയിപ്പ എന്താ നിന്റെ അടുത്ത പരിപാടി?
4: ഞാൻ ഓളോട് ഇഷ്ടം പറഞ്ഞാലോന്നാ.
3: എടാ, ഇത് നിനക്ക് ഓളോട് അടുക്കാൻ കിട്ടുന്ന അവസരാ. നീ സംസാരിച്ച് സംസാരിച്ച് ഓളം മനസ്സിലാക്കണം, ഓളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കണം, ഓൾക്ക് നിന്നെയും ഇഷ്ടപ്പെടണം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: കലയെയും സംഗീതത്തെയും പ്രണയിക്കുന്നവർക്ക് ഒരപൂർവ അവസരം. അഹല്ലയിൽ നവരാത്രി നൃത്ത സംഗീതോത്സവം 2026 ഒക്ടോബർ 11 മുതൽ 21 വരെ ആഘോഷിക്കുന്നു. നൃത്ത സംഗീത വാദ്യമേഖലകളിലെ കലാകാരന്മാർക്കും അക്കാദമികൾക്കും അപേക്ഷിക്കാം. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഒക്ടോബർ 6 വൈകിട്ട് 6 മണി വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9446009915, 9447213111. അഹല്യ ഹെറിറ്റേജ് വില്ലേജ്, പാലക്കാട്.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
6: Ahalya FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കുളിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today because Hamari Anganwadi hai, Hamari Zimmedari.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: Story of life.
5: Lighten your life. Lighten.
6: നമ്മളൊക്കെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ബുദ്ധിമാന്മാരാകാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് അല്ലേ? കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ തെറ്റുകൾ അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിക്കാനും നമ്മുടെ അറിവ് പ്രകടിപ്പിക്കാനുമൊക്കെ നമുക്ക് വലിയ താല്പര്യമാണ്. എന്നെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല, എനിക്കെല്ലാം കൃത്യമായിട്ട് അറിയാമെന്ന് കാണിക്കുന്നത് വലിയൊരു അഭിമാനമായിട്ട് നമ്മൾ കൊണ്ടു നടക്കാറുമുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഈ ബുദ്ധിയും തർക്കിക്കാനുള്ള കഴിവും ഒരുപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് ചുറ്റുമുള്ള പല പ്രിയപ്പെട്ട ബന്ധങ്ങളും വളരെ പെട്ടെന്ന് ഇല്ലാതായിപ്പോകും. ചിലപ്പോഴൊക്കെ ലൈഫിൽ വലിയ ബുദ്ധിമാന്മാരാകുന്നതിനേക്കാൾ നല്ലത് ഒരു വിഡ്ഢിയെപ്പോലെ അഭിനയിക്കുന്നതാണ്. പല കാര്യങ്ങളും നമുക്ക് വ്യക്തമായി മനസ്സിലായാൽ പോലും ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ അങ്ങ് മുന്നോട്ടു പോകണം. നമ്മുടെ ജീവിതത്തിലെ ചില പ്രിയപ്പെട്ട ബന്ധങ്ങൾ തകർന്നു പോകാതെ നിലനിർത്താനായിട്ട് ചിലപ്പോഴൊക്കെ അത് മാത്രമായിരിക്കും ഒരേയൊരു വഴി. കേൾക്കുന്ന സമയത്ത് ഇതൊരു തോറ്റുകൊടുക്കലായിട്ട് തോന്നാം, പക്ഷെ ഇത് തോൽവിയൊന്നുമല്ല. നമ്മളെക്കാൾ നമ്മുടെ ബന്ധങ്ങൾക്ക് വില നൽകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളോടൊരു കള്ളം പറയുകയാണെന്ന് വിചാരിക്കുക. അവർ കള്ളം പറയുകയാണെന്ന് നമുക്ക് 100% ബോധ്യമുണ്ട്. അവിടെ വെച്ച് നീ പറയുന്നത് കള്ളമാണ്, നിന്റെ കള്ളത്തരം ഞാൻ പൊളിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ തർക്കിക്കാൻ നിന്നാൽ അവിടെ ജയിക്കുന്നത് നമ്മുടെ ഈഗോ മാത്രമായിരിക്കും, തോറ്റുപോകുന്നതോ ആ വ്യക്തിയുമായുള്ള ബന്ധം. അതിനു പകരം അവർ പറയുന്നത് കള്ളമാണ് എന്നറിഞ്ഞിട്ടും അതൊന്നും അറിയാത്തതുപോലെ ഒരു വിഡ്ഢിയെപ്പോലെ നമ്മളത് കേട്ടിരിക്കുമ്പോൾ നമ്മൾ ആ ബന്ധത്തിനൊരു വലിയ ആയുസ്സാണ് നൽകുന്നത്. അവർ നമ്മളെക്കാൾ മികച്ചവരാകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ സന്തോഷം അവർക്ക് വിട്ടുകൊടുക്കുക. അവരുടെ തെറ്റുകൾ നമുക്കറിയാമെന്ന് കാണിച്ച് അവരെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെട്ട് നമ്മുടെ ബുദ്ധി തെളിയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പലരും നമ്മളിൽ നിന്ന് അകന്നു പോകാനേ അത് കാരണമാവുകയുള്ളൂ. ഒരു ബന്ധത്തിൽ ആര് ജയിക്കുന്നു എന്നതിലല്ല കാര്യം, ആ ബന്ധം നിലനിൽക്കുന്നുണ്ടോ എന്നതിലാണ്. ചില മൗനങ്ങളും ചില അറിയാത്ത ഭാവങ്ങളും വലിയ വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. നിങ്ങൾക്കെല്ലാം അറിയാമെന്ന ഭാവം എപ്പോഴും കാണിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ചിലപ്പോഴൊക്കെ ഒരല്പം വിഡ്ഢിയാകാനായിട്ട് കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പക്വത. തർക്കങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ പ്രധാനം മനുഷ്യരെ കാത്തു സൂക്ഷിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക. ചിലപ്പോഴെങ്കിലും ഒന്നും അറിയാത്തവരായിട്ട് നടക്കാം. സ്നേഹത്തിൻ്റെ പേരിൽ, ബന്ധങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ മടിക്കാത്ത ഒരു നല്ല മനസ്സ് കൂടെ കൂട്ടുക. ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്ന മനോഹരമായ മനസ്സുകൾ കൂടെ ഉണ്ടാവണം. മനസ്സിലായോ?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
2: ജീവിതത്തിൽ പലതരം സാഹചര്യങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകാറുണ്ടല്ലേ. ചില ബന്ധങ്ങൾ, ചില ബിസിനസ് പാർട്ണർഷിപ്പുകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില ജോലികൾ. തുടക്കത്തിലൊക്കെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മൾ അതിലേക്ക് പ്രവേശിക്കുക. പക്ഷെ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് ചില സൂചനകൾ തരാനായിട്ട് തുടങ്ങും. ഇത് നിനക്ക് പറ്റിയതല്ല, ഇവിടെ കാര്യങ്ങൾ ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന് ഉള്ളിലിരുന്ന് ആരും നമ്മളോട് വിളിച്ച് പറയുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ ആറാം ഇന്ദ്രിയത്തിൻ്റെ, അതായത് നമ്മുടെ ഇൻട്യൂഷൻ നമ്മൾ കേൾക്കാറില്ല, കേൾക്കാൻ മടിക്കാറില്ല. ഇത്രയും കാലം കൂടെ നിന്നതല്ലേ, ഇത്രയും പണം മുടക്കിയതല്ലേ, ഇനിയിപ്പോൾ മാറിയാൽ ആളുകൾ എന്ത് പറയും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അവിടെ തന്നെ അങ്ങ് തുടരും. ഒടുവിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ കൂടുതൽ വലിയ കെണിയിലേക്ക് ചെന്ന് വീഴും. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ബന്ധം ഇനി മുന്നോട്ട് ശരിയാവില്ല എന്ന് മനസ്സിൽ തോന്നിയാൽ രണ്ടാമതൊന്ന് ചിന്തിക്കാൻ നിൽക്കാതെ ധൈര്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി നടക്കാനായിട്ട് പഠിക്കണം. കാരണം വീണ്ടും ചിന്തിച്ച് അവരുടെ പുറകെ പോയാൽ നമ്മൾ പൂർണ്ണമായും വീണു പോകുമെന്ന് ഒരിക്കലും മറക്കരുത്. കേൾക്കുമ്പോൾ ഇതൊരു എടുത്തുചാട്ടമായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇത് എടുത്തുചാട്ടമൊന്നുമല്ല, കൃത്യമായ സമയത്ത് എടുക്കേണ്ട വിവേകപൂർണമായ തീരുമാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പാത്രം വെള്ളം തിളച്ച് മറിയുന്ന സമയത്ത് അത് നമ്മുടെ കൈകളിൽ പൊള്ളലേൽക്കുമെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കൈ പിൻവലിക്കാറാണ് ചെയ്യാറല്ലേ, അല്ലാതെ അവിടെ നിന്ന് വീണ്ടും ചിന്തിച്ച് നിൽക്കാറില്ല. ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഒരു സാഹചര്യം നിങ്ങളെ മാനസികമായി തകർക്കുന്നുണ്ട് എന്ന് ബോധ്യമായാൽ അവിടെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒട്ടും സമയം കളയരുത്. നിങ്ങൾ രണ്ടാമതും മൂന്നാമതും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് യുക്തിയല്ല, മറിച്ച് പേടിയായിരിക്കും. ഇനി എനിക്ക് മറ്റൊരു ലൈഫ് ഉണ്ടാകുമോ, പുതിയൊരു ജോലി കിട്ടുമോ എന്നൊരു ഭയം നമ്മളെ ആ തെറ്റായ സാഹചര്യത്തിൽ തന്നെ കെട്ടിയിടും. അങ്ങനെ കെട്ടിയിടപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയവും സമാധാനവുമാണ് അവിടെ കളഞ്ഞു കുളിക്കുന്നത്. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കപ്പെടുമെന്ന പ്രകൃതി നിയമത്തിൽ വിശ്വസിക്കുക. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിടത്തും തുടരേണ്ട കാര്യമേയില്ല. ഇറങ്ങി നടക്കുക എന്നാൽ തോറ്റുകൊടുക്കുക എന്നല്ല അർത്ഥം, മറിച്ച് നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും നിങ്ങൾ നൽകുന്ന വലിയൊരു വിലയാണ് അത്. ശരിയല്ലെന്ന് തോന്നുന്ന ഇടങ്ങളോട് നോ പറയാനായിട്ട് പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അതിരുകൾ നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. ധൈര്യത്തോടെ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. വീണ്ടു പോകുന്നതിന് മുമ്പ് തിരികെ നടക്കാൻ കാണിക്കുന്ന ആ ഒരു തൻ്റെയിടമാണ് നാളത്തെ നിങ്ങളുടെ വിജയങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദത്തിന് കാതുകൊടുത്താൽ മതി. തെറ്റായ വഴികളിൽ നിന്ന് കൃത്യസമയത്ത് മാറി നടക്കാൻ മനസ്സ് പറയും. അത് ആത്മവിശ്വാസത്തോടെ ചെയ്യുക. സ്വന്തം തീരുമാനങ്ങളിലാണ് വിശ്വസിക്കേണ്ടത്. മനസ്സിലായി?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ ജോലി ചെയ്തില്ല എങ്കിൽ എൻ്റെ ഓഫീസ് പൂട്ടിപ്പോവോ, ഞാൻ നോക്കിയില്ല എങ്കിൽ എൻ്റെ കുടുംബം ഇല്ലാതായി പോവോ, ഞാനില്ലെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും എന്നിങ്ങനെ നമ്മളെ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ ഉത്തരവാദിത്ത ബോധം നമ്മളെപ്പോഴും ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കാറുണ്ട്. നമ്മളാണ് ഈ ലോകത്തിൻ്റെ കേന്ദ്രം എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ചിന്തകൾ, ശരിയല്ലേ? ഈ ഒരു അനാവശ്യ ചിന്ത കാരണം നമ്മുടെ ജീവിതത്തിൽ എത്രയെത്ര സന്തോഷങ്ങളാണ്, എത്രയെത്ര അവസരങ്ങളാണ്, എത്രയെത്ര ദിവസങ്ങളാണ് ത്യാഗം ചെയ്യുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എടോ ഞാനില്ല എങ്കിൽ എന്ന ചിന്തയിലാണ് നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ ജീവിക്കാൻ മറന്നു പോകുന്നത്. ഒരു സിനിമയ്ക്ക് പോകാതെ, കൂട്ടുകാരുമൊത്ത് ഒരു ചെറിയ വിനോദയാത്രയ്ക്ക് പോകാതെ, എന്തിന്? തനിക്കിഷ്ടപ്പെട്ട വസ്ത്രം പോലും വാങ്ങി ധരിക്കാതെ നമ്മൾ പലതും മാറ്റിവെക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആരും ഇല്ലായെങ്കിലും ഈ ലോകം അതിൻ്റെ വഴിക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകുമെന്നതാണ് സത്യം. കേൾക്കുമ്പോൾ ചിലർക്കിത് ഒരല്പം കഠിനമായിട്ട് തോന്നാം, പക്ഷേ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഒരു കാലത്ത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു ദാസേട്ടനില്ല എങ്കിൽ പിന്നെ മലയാള ഗാനമില്ല എന്ന്. എന്നാൽ ആ ചിന്തകളെ മലയാളികളും കേരളവും വളരെ സ്വാഭാവികമായിട്ട് മറികടക്കുന്നത് നമ്മൾ കണ്ടു. പുതിയ ശബ്ദങ്ങൾ വന്നു, പുതിയ പാട്ടുകൾ വന്നു, സംഗീതം അതിൻ്റെ ഒഴുക്കങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ലോകത്തിൻ്റെ രീതി. ഇവിടെ ആരും ആർക്കും ഒഴിച്ചുകൂടാനാവാത്തവരൊന്നുമല്ല. നമ്മൾ ഒരു ദിവസത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ തകർന്നു പോകുന്ന ഒന്നല്ല ഈ ലോകം. നമ്മളില്ലായെങ്കിലും നമ്മുടെ ഓഫീസിലെ ഫയലുകളൊക്കെ നീങ്ങും, ബിസിനസ്സൊക്കെ നടക്കും, കുടുംബവും മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ അനാവശ്യമായ ഈ അനിവാര്യതാ ബോധമുണ്ടല്ലോ, അത് തലയിൽ ചുമന്ന് നിങ്ങളുടെ ഓരോ ദിവസവും സങ്കടത്തിലാക്കരുത്. നിങ്ങളുടെ കടമകൾ ചെയ്യുക, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുക, അതിനൊപ്പം തന്നെ സ്വന്തം സന്തോഷങ്ങൾക്ക് കൂടെ സമയം കണ്ടെത്തുക. ജീവിക്കാനുള്ള സമയം വളരെ കുറവാണ്. ആ കുറഞ്ഞ സമയത്തിനിടയിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് സ്വയം ഒരിക്കലും ഇല്ലാതാകരുത്. ഇഷ്ടമുള്ളൊരു സിനിമ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോയി കാണുക. കൂട്ടുകാരോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ തോന്നിയാൽ അതിനുള്ള സമയം കണ്ടെത്തുക. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ജീവിതത്തെ ആഘോഷിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം കടന്നു പോകുമ്പോൾ നമ്മൾ മാറ്റിവെച്ച ഈ സന്തോഷങ്ങളൊന്നും ആരും നമുക്ക് തിരികെ തരാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിന് കൂടെ മുൻഗണന നൽകുക. അനാവശ്യമായ ഭാരങ്ങൾ മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കുക. ആരും ഇവിടെ ഒഴിച്ചുകൂടാനാവാത്തവരല്ല എന്ന തിരിച്ചറിവോടെ, ആത്മവിശ്വാസത്തോടെ ഈ നിമിഷത്തിൽ ആസ്വദിച്ച് ജീവിക്കാനായിട്ട് പഠിക്കുക. നിങ്ങളുടെ സന്തോഷങ്ങൾ ഒരിക്കലും മാറ്റിവെക്കരുത്. ആർക്കു വേണ്ടിയും സാക്രിഫൈസ് ചെയ്യരുത്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai Hamari Zimmedari.
0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: തമിഴ് സിനിമാ സംഗീത ലോകത്ത് ഒരു പ്രത്യേക വൈബ് കൊണ്ടുവന്ന പേരാണ് യുവൻ ശങ്കർ രാജ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഇളയരാജയുടെ മകൻ യുവൻ ശങ്കർ രാജ. അച്ഛന്റെ സംഗീത പാരമ്പര്യത്തിനൊപ്പം സ്വന്തമായൊരു മ്യൂസിക്കൽ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുത്ത സംഗീത സംവിധായകൻ. അത് മെലഡി ആയിക്കോട്ടെ, ബ്രേക്കപ്പ് സോങ്ങുകളായിക്കോട്ടെ, എനർജറ്റിക് ട്രാക്കുകളായിക്കോട്ടെ, യുവൻ സോങ്സിന് എപ്പോഴും ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. യുവതലമുറയുടെ ഇമോഷൻസിനെ വളരെ കൃത്യമായി ക്യാപ്ചർ ചെയ്യാൻ സാധിച്ച സംഗീത സംവിധായകനാണ് യുവൻ ശങ്കർ രാജ. ആ ഒരു സിഗ്നേച്ചർ യുവൻ ശങ്കർ രാജ വൈബിലേക്കാണ് ഇന്ന് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത്. എനിക്ക് പേഴ്സണലി യുവൻ ശങ്കർ രാജ എന്നൊരു സംഗീത സംവിധായകന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വാമനൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നാ മുത്തുകുമാർ വരികൾ എഴുതി, യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത്, റൂപ് കുമാർ റത്തോഡ് പാടിയിട്ടുള്ള ഏതോ സേഗിരായ എന്ന തമിഴ് ഗാനത്തിലൂടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളിലൂടെയുള്ള യാത്ര നമ്മളിവിടെ ആരംഭിക്കുന്നു. ഓൺ അഹല്യ FM 90.4, ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള കരിയറിലൂടെയാണ് യുവൻ ശങ്കർ രാജ തന്റെ യാത്ര ആരംഭിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ഒരുപാട് സിനിമകൾക്ക് ശേഷം ധീന എന്നൊരു സിനിമയിലാണ് യുവൻ ശങ്കർ രാജ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒരു ബ്രേക്ക് കിട്ടുന്നത്. അതുവരെ പലരും ഈ ഒരു മ്യൂസിക് ഡയറക്ടറിനെ ഭാഗ്യമില്ലാത്ത ഒരു അൺലക്കി മ്യൂസിക് ഡയറക്ടറായിട്ടാണ് കണ്ടിരുന്നത്. കാരണം ചെയ്യുന്ന എല്ലാ സിനിമകളും ഫെയിലാകുന്നു, പാട്ടുകൾ കുഴപ്പമില്ലാതെ ആളുകളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ സിനിമയ്ക്ക് ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരു സംഗീത സംവിധായകൻ എന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു സംഗീത സംവിധായകൻ. പലപ്പോഴും പല രാത്രികളും തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് കിട്ടുന്ന ഈ പേരുകളെ ആലോചിച്ച് യുവൻ ശങ്കർ രാജ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് കരിയറിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് ദീന എന്ന സിനിമയിലൂടെയാണ്. ഈ ഒരു സിനിമയിൽ അജിത്ത് തന്നെയാണ് നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു സിനിമ താൻ തന്നെ ചെയ്യണം, ഇങ്ങനൊരു ചാൻസ് തരുകയാണ്, ആ ചാൻസിനെ വളരെ ഭംഗിയായി ഉപയോഗിക്കണം എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ മേലൊരു കോൺഫിഡൻസ് വെക്കുകയും ചെയ്തത് അജിത്ത് എന്ന നായകൻ തന്നെയാണ്. അങ്ങനെയാണ് ദീന എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്യുന്നതും ഹിറ്റുകളായി മാറുന്നതും. ദീന എന്ന സിനിമയിലെ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വിജയ് സാഗർ വരികളെഴുതി, ഹരിഹരൻ പാടി, യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത സൊല്ലാമൽ തൊട്ടു ചെല്ലും എന്ന ഗാനം. ഓൺ അഹല്യ FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

യു എൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകനെ പലരും ഓർക്കുന്നത് ഈ ഒരൊറ്റ സിനിമയിലൂടെയായിരിക്കും, 7G റെയിൻബോ കോളനി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. യു എൻ ശങ്കർ രാജയുടെ ഗാനങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. കനാകാനും കാലങ്ങൾ, കലയിന്തോടും നീരങ്ങൾ. എനിക്ക് തോന്നുന്നു യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകന്റെ ഒരു സിഗ്നേച്ചർ നമ്മൾ കണ്ടെത്തിയത് ഈ പാട്ടുകളിലൂടെയായിരുന്നു. ഈ സിനിമയിലെ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് സാരംഗി പ്ലെയർ, ഒരു ബോംബെയിലുള്ള ഒരു സാരംഗി പ്ലെയറും കൂടെ ഇതിൽ അസോസിയേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാരംഗി വായിച്ചുകൊണ്ട് വളരെ വലിയ പീസുകൾ വായിച്ചിടുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ 7 മിനിറ്റൊക്കെ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു പോർഷനൊക്കെ ആ ഒരു സിനിമയിൽ പല പല ഘട്ടങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡിങ്ങിന് അത്തരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളും ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു കൊളാബറേഷൻ സംഭവിച്ചപ്പോൾ തമിഴ് സിനിമയ്ക്ക് അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സംഭവിച്ചത്. സോ 7G റെയിൻബോ കോളനി എന്ന സിനിമയിലെ കനാകാണും കാലങ്ങൾ എന്ന പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നാ മുത്തുകുമാർ വരികളെഴുതി ഹരീഷ് രാഘവേന്ദ്രയും ഉസ്താദ് സുൽത്താൻ ഖാനും ചേർന്ന് പാടിയ പാട്ട്, 7G റെയിൻബോ കോളനി എന്ന സിനിമയിൽ നിന്നും യുൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഓണോർമയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി FM 90.4 ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് പാട്ട് ചെയ്യുമ്പോൾ ആ പാട്ടിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് യുവൻ ശങ്കർ രാജ പറഞ്ഞിട്ടുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ശരിക്കും ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ക്യാരക്ടറിന്റെ മൂഡാണ് അദ്ദേഹം നോക്കുന്നത്. എന്താണ് അവരുടെ ആ ഇമോഷൻസ്, അല്ലെങ്കിൽ എന്ത് മൂഡിലൂടെയാണ് ആ ഒരു ക്യാരക്ടർ കടന്നു പോകുന്നത് എന്നുള്ളതിനെയാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. നോട്ട് ദ കംപ്ലീറ്റ് സ്റ്റോറി, പക്ഷേ ആ സിറ്റുവേഷൻ, ആ മൂഡ്, ആ ഒരു സാധനത്തിനെ ടാപ്പ് ചെയ്ത് ഡയറക്ടറിന്റെ അടുത്ത്

ഒന്ന് ഗ്രാസ്പ് ചെയ്തെടുത്ത് അതിനനുസരിച്ച് മ്യൂസിക് ചെയ്യുക എന്നുള്ളതാണ് യുവൻ ശങ്കർ രാജ സ്റ്റൈൽ ഓഫ് കമ്പോസിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരുപാട് പാട്ടുകൾ തമിഴ് സിനിമയ്ക്ക് ലഭിച്ചു. അതിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് തുള്ളുവതോ ഇളമൈ എന്ന് പറയുന്ന സിനിമ. എനിക്ക് തോന്നുന്നു വീണ്ടും വീണ്ടും ഹിറ്റുകൾ പിറന്നുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് യുവൻ ശങ്കർ രാജയുടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയായിരുന്നു ഈ സിനിമയിലെ ഇത് കാതലേ എന്ന് പറയുന്ന ഗാനം. പാ വിജയ് വരികളെഴുതി ശ്രീനിവാസും ഹരിണിയും ചേർന്ന് പാടിയ ഈ ഡ്യുവറ്റ് ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകനെ നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇളയരാജ എന്ന സംഗീത സംവിധായകന്റെ ഒരു മ്യൂസിക്കൽ ജേണി കണ്ടിന്യൂ ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് സ്വന്തമായി പരീക്ഷണങ്ങൾ നടത്തി സംഗീതത്തിലൂടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതും ഈ ഒരു സംഗീത സംവിധായകന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് മന്മഥൻ പോലുള്ള സിനിമകളിലെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ മന്മഥൻ പോലുള്ള ഒരു സിനിമയെ, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സിനിമയാണ്, അതിലെ കുറച്ച് ഇംഗ്ലീഷ് സോങ്സിന്റെ ഒരു ഒരു ഒരു സ്റ്റൈൽ അവിടെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ റാൻഡം ഇംഗ്ലീഷ് സോങ്ങുകൾ അദ്ദേഹം ഒരു സീനിന് വേണ്ടിയിട്ട് വെറുതെ പ്ലേ ചെയ്യുമായിരുന്നു. ഒരു പാട്ടെടുക്കുന്നു, ആ ഒരു സീൻ അവിടെ വെക്കുന്നു, പാട്ട് കേട്ട് നോക്കുന്നു, ശരിയാവുന്നില്ല, അടുത്ത പാട്ടിടുന്നു. അങ്ങനെ ഏത് പാട്ടിന്റെ മൂഡാണ് ഈ ഒരു സിനിമയുടെ സീനിന് ഏറ്റവും ആപ്റ്റ് ആകുന്നത് എന്ന് ഇവൻ നായകൻ ചിമ്പു അവിടെ ഉള്ള സമയത്ത് തന്നെ സംസാരിച്ച് ആ മൂഡ് ഏതാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കോപ്പി ചെയ്യാതെ അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വൺസ് ഹി ലൈക്ഡ് ദ മൂഡ്, ആ ഒരു പാട്ട് ഏത് പാട്ടിന്റെ മൂഡാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് ആ ഒരു പാട്ട് ഭംഗിയായി ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെയാണ് യുവൻ ശങ്കർ രാജയുടെ പാട്ടുകളെക്കുറിച്ച് വ്യത്യസ്തമാക്കാൻ സഹായിച്ചിട്ടുള്ളത്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ മന്മഥൻ എന്ന സിനിമയിൽ നിന്ന് സ്നേഹൻ വരികൾ എഴുതി സാധന സർഗം പാടി യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്തിട്ടുള്ള മന്മഥനെ നീ എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് നല്ല ഗാനങ്ങൾ ചെയ്തിട്ടും വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ലാത്ത ഒരു സംഗീത സംവിധായകനാണെന്ന് പലപ്പോഴും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് യുവൻ ശങ്കർ രാജ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. പക്ഷേ അദ്ദേഹത്തിനോട് പല ഇന്റർവ്യൂസിലും അത് ചോദിക്കുമ്പോൾ, പാട്ടുകൾ ചെയ്യുന്നത് റെക്കഗ്നിഷന് വേണ്ടി മാത്രമല്ല, അത് ഫാൻസിന് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റഡായി ഇത്രയും നാളായി തന്റെ കൂടെ നിൽക്കുന്ന ഫാൻസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പല ഫാൻസും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഹീലിംഗ് എഫക്റ്റ് എപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകളിലുണ്ട്. ഒരു ബ്രേക്കപ്പിൽ നിന്ന് ഹീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വേദനയിൽ നിന്ന് പുറത്തു വരിക, അങ്ങനെ ഒരു ഹീലിംഗ് ടെൻഡൻസി ഉള്ള പാട്ടുകളും കോമ്പോസിഷൻസുമാണ് യുവൻ ശങ്കർ രാജയിൽ നിന്നുണ്ടായിട്ടുള്ളത്. AR റഹ്മാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വളരെ മാജിക്കൽ ആയിട്ടൊരു വോയിസ് ആണ് യുവൻ ശങ്കർ രാജയുടെ എന്ന് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. സോ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പവർഫുൾ ടൂളായിട്ട് മ്യൂസിക് മാറുന്ന ആ ഒരു സംഗതിയാണ് ശരിക്കും നമ്മൾ യുവൻ ശങ്കർ രാജ മ്യൂസിക്കിലൂടെ അനുഭവിക്കുന്നത്. സോ യുവൻ ശങ്കർ രാജയുടെ ശബ്ദത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നാൻ മഹാനില്ല എന്ന സിനിമയ്ക്ക് വേണ്ടി യുഗഭാരതി വരികൾ എഴുതി യുവൻ ശങ്കർ രാജയും തന്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

കമ്മിങ് ബാക്ക് ടു ദ ഹീലിംഗ് എഫക്ട്, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ടെൻഡൻസി ഉള്ള പാട്ടുകൾ ചെയ്യാൻ കേൾപ്പുള്ള ഒരു സംഗീത സംവിധായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലേഷ്യയിൽ ഒരു പ്രാവശ്യം അദ്ദേഹം ഒരു കോൺസേർട്ടിന് വേണ്ടി പോയ സമയത്ത് ഒരാളിങ്ങനെ പിന്നിലിങ്ങനെ ചെയ്സ് ചെയ്ത് വരികയാണ്. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ഒരു പോയിന്റിൽ വെച്ച് അവർ മീറ്റ് ചെയ്തപ്പോഴാണ് പറയുന്നത് ഞാനൊരു വലിയ ഫാനാണ്. അപ്പം ആ പയ്യൻ പറഞ്ഞത് ലൈഫിൻ്റെ ഒരു പോയിന്റിൽ ഒരു സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, യുവൻ ശങ്കർ രാജയുടെ പാട്ടിലൂടെയാണ് ലൈഫിലേക്ക് തിരിച്ചു വന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് എഫക്റ്റ് തന്നെയാണ് ലൈഫിനെ മാറ്റിമറിച്ചത് എന്നൊക്കെ ഒരു വലിയൊരു ഫാൻ വന്ന് പറയുകയുണ്ടായി എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് എ കണക്ഷൻ ഫ്രം സോങ്, അല്ലേ? ഒരു സോങ്ങിൽ നിന്ന് ജീവിതത്തിൻ്റെ ഏതോ ഒരു കോണിലിരിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ഒരു കപ്പാസിറ്റി ഉള്ളൊരു പാട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഒരു സംഗീത സംവിധായകൻ്റെ ഏറ്റവും വലിയ വിജയം. സോ ആ ഒരു പാട്ട്, ആ പയ്യൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാളിൽ വാഴ്ക്കെ എന്ന് പറഞ്ഞ പുതുപ്പേട്ട എന്ന സിനിമയിലെ പാട്ടാണ്. നാം മുത്തുകുമാർ വരികളെഴുതി യുവൻ ശങ്കർ രാജ തന്നെ പാടി കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ലവ്, ഫ്രണ്ട്ഷിപ്പ്, ലോൺലിനെസ്, ഹാർട്ട് ബ്രേക്ക്, ഇങ്ങനെ പല ഇമോഷൻസിനും സൗണ്ട് ട്രാക്ക് ആയിട്ടുണ്ട് യുവൻ ശങ്കർ രാജ പാട്ടുകൾ. അല്ലെ, കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. പല യുവൻ ശങ്കർ രാജ പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഈ സിനിമയിലെ ഈ പാട്ടല്ലേ എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു പല പാട്ടുകളും വളരെ കാഷ്വലായിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിളിൽ ഒന്നാണ് വിന്നർ എന്ന സിനിമയ്ക്ക് വേണ്ടി, വടിവേലുമൊക്കെ വളരെ കോമഡി ആയിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വളരെ കാഷ്വലായിട്ടാണ് ആ പാട്ടുകളെയും ആ ഒരു സിനിമയും അദ്ദേഹം സമീപിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന്റെ നല്ല ഒരുപാട് പാട്ടുകൾ നമ്മൾ ഈ സിനിമയിലൂടെ കേട്ടു. പാ വിജയ് വരികൾ എഴുതി, എന്തൻ ഉയർത്തൊഴിയെ എന്ന് പറയുന്ന ഒരു മനോഹര ഗാനം വിന്നർ എന്ന സിനിമയിൽ ആ സമയത്ത് ഒരു ഹിറ്റ് തന്നെയായിരുന്നു. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഉദിത് നാരായണനും യുവൻ ശങ്കർ രാജയും ചേർന്ന് പാടിയ ഈ പാട്ട് ഫ്രം ദ മൂവി വിന്നർ കേൾക്കാൻ പോകുന്നു നിങ്ങളോടൊപ്പം അഹലി FM 90.4. ദിസ് ഈസ് ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്. യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകന്റെ മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

യു എൻ ശങ്കർ രാജയുടെ ഒരു മാജിക്കൽ സോങ് എന്ന് വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അദ്ദേഹത്തിന്റെ ഒരു മ്യൂസിക് ജേർണിയിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഇളയരാജ ആൻഡ് എ ആർ റഹ്മാൻ ഇവർ രണ്ടുപേരും തന്നെയാണ് സംഗീതത്തിലേക്ക് വരാനുള്ള ഒരു വലിയ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ സിനിമയിലെ ഈ പാട്ട്, റാം എന്ന സിനിമയിലെ ആരാരിരാരോ എന്ന് പറയുന്ന ഗാനം, എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഇപ്പോഴും അമ്മ എന്ന പാട്ടുകളെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയെ പറ്റിയുള്ള പാട്ടുകൾ ആലോചിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെയാണ് പലരുടെയും മനസ്സിലേക്ക് കൂടി വരാറുള്ളത്. പലരുടെയും പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ട് കൂടിയാണത്. സോ ഈ ഒരു പാട്ടിനുള്ളൊരു ഇൻസ്പിരേഷൻ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന എ ആർ റഹ്മാന്റെ ഗാനം തന്നെയാണ് ഈ ഒരു പാട്ടിനൊരു ഇൻസ്പിരേഷൻ ആയത്. ഒരു അമ്മ ബോണ്ടിങ് മനസ്സിലാക്കുന്ന ഒരു പാട്ട് തന്നെയായിരുന്നു ഈ രണ്ട് പാട്ടുകളും. സോ എനിക്ക് തോന്നുന്നു ഒരു പാട്ട് മറ്റൊരു പാട്ടിന്റെ ഇൻസ്പിരേഷൻ ആകുന്നു എന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് ഈ പാട്ടിന് കാണാം. സോ റാം എന്ന സിനിമയ്ക്ക് വേണ്ടി യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത് കെ ജെ യേശുദാസ് പാടിയിട്ടുള്ള ആരാരിരാരോ എന്ന് പറയുന്ന പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

സ്വന്തം കസിൻ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു ഫീല് അല്ലെ, ആ ഒരു ഫീൽ ആയിരുന്നു ശരിക്കും ചെന്നൈ 28 എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. യു എൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകന്റെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പാട്ട്. സോ അദ്ദേഹത്തിന്റെ കസിന്റെ ഒരു മൂവിയാണ്. സോ ആ സിനിമയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി കമ്പോസ് ചെയ്യാനുള്ള ഈ ഒരു അവസരം ഏറ്റവും ഭംഗിയായി തന്നെ ഉപയോഗിച്ചു എന്ന് പറയണം. സോ ഈ പാട്ട് യാറോ എന്ന് പറയുന്ന പാട്ട് SPBയും ചിത്രയും ചേർന്നിട്ടാണ് പാടിയിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്യുവറ്റ് സോങ് ആണ്. വളരെ അണ്ടർ റേറ്റഡ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഈ പാട്ട് നമുക്ക് അടുത്തതായി കേൾക്കാം. വാലി കമ്പോസ് ചെയ്ത് ചെന്നൈ 28 എന്ന സിനിമയ്ക്ക് വേണ്ടി യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു പാട്ടാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM 90.4 നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് RG ഹീര. യുവൻ ശങ്കർ രാജ എന്ന സംഗീത സംവിധായകന്റെ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടി നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. സ്റ്റേ ട്യൂൺ. ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today. Because Hamari Anganwadi hai, Hamari Zimmedari.
2: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഉള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.